രാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. രേഖാമയധ്വജ സുധാകലശാത ഭദ്രവജ്രാംബുശാംബുരുഹകൽപക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ

ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ.

വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൽ. ഇന്ന് 2026 ജൂലൈ മാസം 26 ഞായറാഴ്ച. കൊല്ലവർഷം 1201 കർക്കിടക മാസം 10 തൃക്കേട്ട നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള മായ ആഞ്ചലോ പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ മറന്നുപോയേക്കാം, നിങ്ങൾ ചെയ്ത കാര്യങ്ങളും അവർ മറന്നേക്കാം, എന്നാൽ നിങ്ങൾ അവരിൽ ഉണ്ടാക്കിയ വികാരം എന്താണെന്ന് അവർ ഒരിക്കലും മറക്കില്ല. നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ നേടി എന്നതിലല്ല കാര്യം, നമ്മൾ ഇടപെട്ട മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം സന്തോഷവും സമാധാനവും നൽകി എന്നതിലാണ്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെയെങ്കിലും മനസ്സ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് നല്ലൊരു ഓർമ്മ സമ്മാനിക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ ഈ പത്താമത്തെ പുലരിയിലേക്ക് ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതം പരിപാടി വിജയകരമായി 10 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അറിയുന്നത് മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കടമകളെ കുറിച്ചും ഒരു നല്ല മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുമാണ്. ശ്രീരാമൻ വനവാസത്തിന് പോകുന്നതിന് തൊട്ടു മുമ്പ് മാതാവായ കൗസല്യയോട് യാത്ര ചോദിക്കുന്ന ഭാഗത്തെ വളരെ വൈകാരികവും എന്നാൽ അർത്ഥവത്തുമായിട്ടുള്ള വരികളാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. മാതാപിതാക്കന്മാരാജ്ഞയാൽ വന്നത് ജാതാവായ വന്നു കർത്തവ്യമല്ലോർക്കുക. മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മകന്റെയും മകളുടെയും പരമമായ കർത്തവ്യമാണ് എന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിതാവായ ദശരഥന്റെയും മാതാവായ കൈകേയിയുടെയും ആജ്ഞയെ ഒരു മടിയും കൂടാതെ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഭഗവാൻ കാട്ടിലേക്ക് പോകാനിറങ്ങുന്നത്. സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വരികൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാനും അവർക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയൊരു പുണ്യം വേറെ ഇല്ല എന്ന് രാമായണം ഈ 10 നാളിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കളെ നന്ദിയോടെ സ്മരിക്കാനും അവരുടെ അനുഗ്രഹം വാങ്ങാനും ഈ ദിവസം നമ്മൾ മാറ്റിവെക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. ഇതുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 26-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായ ദിവസമാണ് ജൂലൈ 26. 1999 ജമ്മു കാശ്മീരിലെ കാർഗിൽ മലനിരകളിൽ അതിക്രമിച്ചു കയറിയ പാകിസ്ഥാൻ സൈന്യത്തെയും ഭീകരരെയും തുരത്താൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ വിജയ് പൂർണ്ണ വിജയത്തിലെത്തിയത് ഈ ദിവസമാണ്. ഏതാണ്ട് 60 ദിവസത്തിലധികം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനൊടുവിൽ ഇന്ത്യ തങ്ങളുടെ എല്ലാ അതിർത്തി പോസ്റ്റുകളും തിരിച്ചുപിടിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയദിനമായി രാജ്യം ആചരിക്കുന്നു. നമ്മുടെ അയൽ രാജ്യവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവുമായ മാലദ്വീപ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1965 ജൂലൈ 26-നാണ്. ഏതാണ്ട് 78 വർഷത്തോളം ബ്രിട്ടന്റെ സംരക്ഷിത സംസ്ഥാനമായിരുന്ന മാലദ്വീപ് സുൽത്താൻ മുഹമ്മദ് ഫരീദ് ദീദിയുടെ ഭരണകാലത്താണ് സ്വാതന്ത്ര്യ കരാറിൽ ഒപ്പുവച്ചത്. ജൂലൈ 26 മാലദ്വീപിന്റെ ദേശീയ സ്വാതന്ത്ര്യദിനമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെയും കപ്പൽ ഗതാഗതത്തെയും പിടിച്ചുകുലുക്കിയ ഒരു ചരിത്രപരമായ തീരുമാനം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദൽ നാസർ പ്രഖ്യാപിച്ചത് 1956 ജൂലൈ 26-നാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയായ സൂയസ് കനാൽ പൂർണമായും ഈജിപ്ഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലാക്കിക്കൊണ്ട് അദ്ദേഹം ഉത്തരവിട്ടു. ഇത് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളെ ചൊടിപ്പിക്കുകയും പിൽക്കാലത്ത് സൂയസ് പ്രതിസന്ധി എന്നറിയപ്പെടുന്ന വലിയ സൈനിക യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവത്തിന് ഔദ്യോഗികമായി തിരികൊളുത്തിയ സംഭവം നടന്നത് 1953 ജൂലൈ 26-ന്. സ്വേച്ഛാധിപതിയായ ബാറ്റിസ്റ്റയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഫിഡൽ കാസ്ട്രോയും അനുയായികളും മോൺകാഡ സൈനിക താവളം ആക്രമിച്ചു. ഈ ആദ്യ ശ്രമം പരാജയപ്പെടുകയും കാസ്ട്രോ ജയിലിലാവുകയും ചെയ്തെങ്കിലും ഈ തീയതിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം പിന്നീട് രൂപീകരിച്ച വിപ്ലവ സംഘടനയ്ക്ക് 26th of July മൂവ്മെന്റ് എന്നാണ് പേരിട്ടത്. ക്യൂബൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇത്. അമേരിക്കയിലെ ലോക പ്രശസ്തമായ ആഭ്യന്തര സുരക്ഷാ അന്വേഷണ ഏജൻസിയായ FBI രൂപീകരിക്കപ്പെട്ടത് 1908 ജൂലൈ 26-നാണ്. അന്നത്തെ US അറ്റോർണി ജനറലായ ചാർലസ് ബോണോപാർട്ട് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിച്ചു. തുടക്കത്തിൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനം 1935 ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ആദ്യകാല താളുകളിൽ തനതായ ഭാവമാധുര്യം കൊണ്ട് വരികൾക്ക് ജീവിതം

നൽകിയ ശ്രോതാക്കളുടെ മനസ്സിൽ പ്രണയത്തിന്റെയും ഭക്തിയുടെയും വിരഹത്തിന്റെയും അമൃത് വർഷിച്ച പ്രിയ ഗായിക. ഇന്ന് ജൂലൈ 26 മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ സുവർണ ശബ്ദങ്ങളിലൊന്നായ ശാന്താ പി നായരുടെ ജന്മദിനം. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയോടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരികയും സ്വന്തം ആലാപന ശൈലിയിലൂടെ ഒരു കാലഘട്ടത്തെ മുഴുവൻ സംഗീത സാന്ദ്രമാക്കുകയും ചെയ്ത പ്രതിഭയാണ് ശാന്താ പി നായർ. മലയാള തനിമയാർന്ന ശബ്ദ സൗകുമാര്യമായിരുന്നു അവരുടെ ഏറ്റവും വലിയ സവിശേഷത. വളരെ ലളിതമായി എന്നാൽ വരികളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ് പാടാനുള്ള അവരുടെ കഴിവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നാടകീയതകളില്ലാതെ കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു ആ ശബ്ദം. ആദ്യകാലത്തെ പ്രമുഖ സംഗീത സംവിധായകരുടെ എല്ലാം പ്രിയപ്പെട്ട ഗായികയായി മാറിയ അവർ തെന്നിന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൽ മലയാളത്തിന്റെ പെരുമ ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കാലം ഒരുപാട് മുന്നോട്ടു പോവുകയും സംഗീതരംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ വരികയും ചെയ്തെങ്കിലും അവർ പകർന്നു നൽകിയ ആ പഴയകാല ഈണങ്ങളുടെ മാറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇന്നും സംഗീതപ്രേമികൾ ഏറെ ആദരവോടെയും ഗൃഹാതുരത്വത്തോടെയുമാണ് ആ ഗാനങ്ങളെ ശ്രവിക്കുന്നത്. വരും തലമുറയിലെ ഗായകർക്ക് വലിയൊരു പാഠപുസ്തകമാണ് ശാന്താ പി നായരുടെ ആലാപന ശുദ്ധി. തന്റെ മനോഹരമായ ശബ്ദം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ നിത്യഹരിത ഓർമ്മകൾ സമ്മാനിച്ച പ്രിയ ഗായിക ശാന്താ പി നായരുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ഹൃദയപൂർവം പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: നമസ്കാരം, ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, വേപ്പ്, ശിഖരങ്ങൾ എന്നിവ August 5 രാവിലെ 11 ലേലം ചെയ്യും. നിരതദ്രവ്യം 1,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2536-700. കാർഷിക കർഷക ക്ഷേമ വകുപ്പിന്റെ ട്രാക്ടർ ഡ്രൈവർ ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. ചിറ്റൂർ ശിശുവികസന കാര്യാലയ പരിധിയിലെ വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ പാൽ മുട്ട വിതരണം ചെയ്യുന്നതിന് സ്ഥാപനങ്ങൾ അഥവാ വ്യക്തികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. August 3 ഉച്ചയ്ക്ക് 12 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-3027-3675. ഒരിക്കൽ കൂടി, 0492-3027-3675. ജില്ലാ പോലീസ് ഓഫീസ് വളപ്പിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, മലവേപ്പ്, ശിഖരങ്ങൾ, തെങ്ങ് എന്നിവ August 4 രാവിലെ 11 ലേലം ചെയ്യും. നിരതദ്രവ്യം 300 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2536-700. ഒരിക്കൽ കൂടി, 0491-2536-700. കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ക്ഷേമനിധി ബോർഡിൽ നിന്നും വിവിധ പെൻഷനുകൾ അനുവദിച്ച ഗുണഭോക്താക്കൾ September 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മസ്റ്ററിംഗ് നടത്തണം. പരാജയപ്പെടുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 30 ദിവസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2546-873. ഒരിക്കൽ കൂടി, 0491-2546-873. രാജ്യ സൈനിക് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നോൺ ഒഫീഷ്യൽ മെമ്പർമാരുടെ പാനലിൽ അംഗങ്ങളാകാൻ വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിമുക്ത ഭടന്മാർ ബയോഡാറ്റയും സമ്മതപത്രവും August 3 വൈകിട്ട് 5 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2971-633. ഒരിക്കൽ കൂടി, 0491-2971-633. കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ September 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ September 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഈ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗം July 30 രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. +2 VHSC വിജയിച്ച ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് അഡ്മിഷൻ ലഭിക്കാത്ത പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്നു. സർക്കാർ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തെ പരിശീലനത്തിന് ധനസഹായം അനുവദിക്കുന്ന വിഷൻ പ്ലസ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പ്ലസ് ടു VHSE പഠിച്ചവർക്ക് മെഡിക്കൽ എൻട്രൻസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ B+ൽ കുറയാത്ത ഗ്രേഡും എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ B+ ഗ്രേഡും ഉണ്ടായിരിക്കണം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ A2 ഗ്രേഡ് നേടിയ CBSE വിദ്യാർത്ഥികൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ എ ഗ്രേഡ് നേടിയ ICSE വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ താഴെയായിരിക്കണം. സംസ്ഥാന തലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കാം. നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ, +2 VHSE മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കിന്റെ പകർപ്പ്, എംപാനൽ ചെയ്ത സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ഫീസ് അടച്ച രസീത് സഹിതം സെപ്റ്റംബർ 30 ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കും. അപേക്ഷയുടെ മാതൃകയ്ക്കും സ്ഥാപനങ്ങളുടെ വിവരങ്ങൾക്കും ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പൽ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5005. ഒരിക്കൽ കൂടി 0491-250-5005. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നു. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതിനായി 2 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടുള്ള 2 പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. കോളേജ് ക്യാമ്പസിൽ സജ്ജമാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും വിവിധ കമ്പനികൾക്ക് നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിദ്യാർത്ഥികൾക്ക് കൈമാറുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. IHRD ഡയറക്ടർ MV രാജേഷ് കോളേജ് സന്ദർശിച്ച് അടിസ്ഥാന സൌകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തി. നിലവിൽ 2 പ്രൊജക്ടുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇലക്ട്രോണിക്സ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ സോളാർ പാനൽ ഇൻവെർട്ടർ യൂണിറ്റ് സ്ഥാപിക്കും. ഇതിനായി 2 കമ്പനികളുമായി അടുത്തയാഴ്ച ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിവിധ സ്ഥാപനങ്ങൾക്കായി AI ഏജന്റുകൾ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ യൂണിറ്റ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേൽനോട്ടം വഹിക്കും. 2 യൂണിറ്റുകളിലേക്കും ആവശ്യമായ വിദ്യാർത്ഥികളുടെ റിക്രൂട്ട് ചെയ്യും. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിലായി 700 വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയിലേക്കുള്ള അഭിമുഖം 29-30 ജൂലൈ 2021 PSE ജില്ലാ ഓഫീസിൽ നടക്കും. പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള 1-time വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അസൽ പ്രമാണങ്ങൾ, ഇന്റർവ്യൂ മെമ്മോ, അസൽ തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഹാജരാകണം. സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 12 നാഷണൽ ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ കോടതികളിൽ നിലവിലുള്ള MACT സിവിൽ കേസുകൾ, വിവാഹമോചനം ഒഴികെയുള്ള കുടുംബതർക്കങ്ങൾ, കോമ്പൌണ്ടബിൾ ക്രിമിനൽ കേസുകൾ, മണി റിക്കവറി കേസുകൾ എന്നിവ പരിഗണിക്കും. കൂടാതെ കോടതികളിൽ എത്തുന്നതിന് മുൻപുള്ള തർക്കങ്ങളും പരിഹരിക്കാൻ അവസരമുണ്ടാകും. കോടതികളിൽ നിലവിലുള്ള കേസുകൾ തീർപ്പായാൽ മുഴുവൻ കോർട്ട് ഫീസും തിരികെ ലഭിക്കും. പരാതികളും അപേക്ഷകളും നേരിട്ടോ തപാൽ, ഇമെയിൽ വഴിയോ അയക്കാം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പാലക്കാട്, ഫോൺ 0491-250-5665. ഒരിക്കൽ കൂടി 0491-250-5665.
6: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
9: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
11: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
10: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: കിയ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വല്ലാതെ ഇങ്ങനെ തടിച്ചുപോയി, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല, എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരമാ, എന്തൊരു കഷ്ടമായത്, എന്റെ വയറൊക്കെ ചാടി, വല്ലാത്ത കോലായില്ലേ, എനിക്ക് എന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത വിഷമമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണേ. എപ്പോഴും ഇത് പറയാറുണ്ട് ആള്. അപ്പോ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മള് തന്നെയോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, കുറച്ചൊക്കെ വണ്ണമൊക്കെ ഉള്ളത് നല്ലതല്ലേ എന്നിങ്ങനെ പറയായിരുന്നു. വണ്ണം കൂടിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കവളില്ല എന്ന് പറഞ്ഞ് വണ്ണം ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. ഈ കുട്ടിയപ്പ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടേ ഒരു ദിവസം വല്ലാതെ ആള് മൂഡ് ഓഫായി ഇങ്ങനെ നമ്മളോട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ നിന്നേക്കാൾ ഒരുപാട് വണ്ണമുള്ള ആളുകള് നാട്ടിലില്ലേ, അവർ ജീവിക്കുന്നില്ലേ, അതോർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, അവിടെയും നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അവിടെയും ഇങ്ങനെ മറ്റുള്ളവരുടെ ശരീരവുമായി നമ്മുടെ ശരീരം താരതമ്യം ചെയ്യുകയാണ് അല്ലേ, സ്വയം നമ്മൾ നമ്മളെ തന്നെ പഴിക്കുന്നു. ഒരു തുള്ളി സമാധാനം പോലും മനസ്സിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസവും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഈ ശരീരത്തിനൊരു ജീവൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് എന്തായിരിക്കും പറയുക? അത് പറയും, എടോ നീ വിശന്നപ്പോ നിനക്ക് വേണ്ടി ആഹാരം ദഹിപ്പിച്ചു തന്നത് ഞാനാണ്, നീ തളർന്ന് വീഴാതെ നിന്നെ താങ്ങി നിർത്തിയത് ഈ കാലുകളാണ്, എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കരയുന്നുണ്ടാവില്ലേ? അതിപ്പോ നമ്മൾ നമ്മുടെ മുടിയെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ രൂപത്തെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ എന്താ ഒട്ടിയ കവളെ നോക്കി പറയുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ സ്വയം ഇങ്ങനെ പ്രാകുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചതിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിങ്ങനെ ചോദിച്ചേനെ, ഒരിറ്റ സ്നേഹം പോലും എന്നോട് ഇല്ലല്ലോ നിനക്കെന്ന് പറഞ്ഞേനെ. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് നമ്മൾ നമ്മളോട് ദയയുള്ളവരായിരിക്കണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലവ് എന്ന്. ഈ ലോകത്തെ മറ്റെല്ലാവരോടും നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ദയയില്ലാത്തവരായിട്ട് ഇടയ്ക്കെങ്കിലും പെരുമാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി, കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതിപ്പോ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുന്നതോ ഡയറ്റ് നോക്കിയിട്ട് മെലിയുന്നതോ മാത്രമല്ല, അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ശരീരത്തെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടി ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വീട്ടില് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോ വണ്ണമുള്ള വയറോ കറുത്ത പാടുകളോ അല്ല നോക്കേണ്ടത്. ഇത്രയും കാലം നിങ്ങളെ ജീവനോടെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഈ ശരീരത്തെ നോക്കി നന്ദി പറയാണ് വേണ്ടത് അല്ലേ. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ പെർഫെക്റ്റ് ആവാൻ നോക്കാതെ നമ്മളോടൊരിത്തിരി സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോ ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ ഉള്ളിനോട് തന്നെ കാണിച്ചു തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ചുറ്റുമുള്ള ആളുകളിലേക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി കഴിയുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ മറ്റാരാ ഉണ്ടാവുക. നമുക്ക് മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് വരാം. പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ചെറിയ കൈകളിലേക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക്, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ശരീരത്തിലേക്ക് ഒക്കെ ഒന്ന് നോക്കുക. ഇടയ്ക്കെങ്കിലും ഒരു താങ്ക്സ് പറയുക, കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും എല്ലാ ആളുകളും വിചാരിക്കുന്നത്, എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം ഒരു നേർരേഖ പോലെ സുഗമമായി പോകണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ലൈഫ്, അല്ലേ? എല്ലാം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ഇവന്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വലിയ ഇവന്റ്. അതിനിടയിൽ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, ചില ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയെന്ന് വരാം. അപ്പോഴൊക്കെ തലയിൽ കൈവച്ചിരുന്നിട്ട് എന്റെ വിധി, എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ പണ്ട് ചെയ്തു കൂട്ടിയതിന്റെ ഫലമ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കാൻ തുടങ്ങരുത്. ഈ പറയുന്ന ചെറിയ ഡയലോഗ്സ് ഇല്ലേ, നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ഡയലോഗ്സ്, നമ്മൾ എത്രമാത്രം ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മൾ നമ്മളോട് പറയുന്ന ഈ വിധിശാപങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കുന്നുകളയുന്ന സംഗതികളാണ്. അപ്പൊ അതിന് പകരം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ചെയ്ത കാര്യങ്ങൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, സാരമില്ല പോട്ടെ, എന്നിട്ട് വീണ് പോയ എടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുക, ഇത് പറ്റിപ്പോയി, ഇനി ഇതെങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, ഹൗ ക്യാൻ വി സോർട്ട് ഇറ്റ് ഔട്ട് എന്ന കാര്യം ചിന്തിക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ശാപവാക്കുകൾ പറയാനും സ്വയം പഴിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നുമുള്ള സമയമില്ല. വീഴ്ചകൾ വരും, കാരണം ലൈഫ് അങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈഫ് അങ്ങനെ നേർരേഖയിൽ സുഗമമായിട്ട് പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഇത്രയൊന്നും എന്താ പറയാ, എൻജോയ് ചെയ്യാൻ അതിലൊന്നും ഉണ്ടാവില്ല, അല്ലെ? എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാക്കുക? അപ്പൊ ആ വീഴ്ചകളെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളോട് കാണിക്കുന്ന ആ ചെറിയ ദയ മാത്രം മതി അടുത്ത വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ. നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾ തന്നെ പറയാതെ അതിനോടൊക്കെ ബൈ പറഞ്ഞ് അവനവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ
7: ജ്വല്ലേഴ്സ്.
8: നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക്. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് A, E, B, C, അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, പല പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഈ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. പലർക്കും ഇപ്പോഴും അറിയില്ല ഈ ഹെപ്പറ്റൈറ്റിസ് എന്താണ് എന്നുള്ളത്, ഇതെങ്ങനെയാണ് പകരുക, എന്തൊക്കെയാണ് സിംപ്റ്റംസ്, ഇതൊരു മാറാ രോഗമാണോ, ഒരു വ്യക്തിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്നൊരു രോഗമാണോ എന്നുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. ഈ ഒരു കരൾ രോഗം എന്ന് പറയാം, കരൾ വീക്കം എന്നൊക്കെ പറയാം ഇതിന്. എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ പകരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഹെപ്പറ്റൈറ്റിസ്, ഈ A, E, C, B, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് സാമ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ശ്രീറാം ശങ്കറാണ്. അദ്ദേഹം ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറാണ്, പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഗസ്റ്റ് റൂമിലേക്ക്. സർ നമസ്കാരം, സ്വാഗതം.
9: നമസ്കാരം അഹല്യ FM. താങ്ക് യു സുനിൽ, ഇങ്ങനത്തെ ഒരു അവസരം. ആക്ച്വലി ആരോഗ്യവകുപ്പിന് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തിനെ കുറിച്ച് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയതിന്, നൽകിയതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രസക്തമായിട്ടുള്ളൊരു ഫീൽഡാണ്. നേരത്തെ സുനിൽ പറഞ്ഞിരുന്നു, ഏതൊട്ട് ഈ വരെയുള്ള നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ഇതുണ്ട് എന്നുള്ളത്, വൈറസുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E അങ്ങനെ നമുക്ക് 5 വൈറസുകളാണ് ഉള്ളത്. അതിലെ എയും ഇയും നമുക്ക് ഭക്ഷണത്തെ കൂടെ വെള്ളത്തെ കൂടെ വരുന്നതാണ്. പക്ഷെ ബാക്കി B, C, D 3 വൈറസുകൾ രക്തത്തെ കൂടെ പകരുന്ന വൈറസുകളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ കരൾ വീക്കം, മഞ്ഞപ്പിത്തം എന്നൊക്കെ നമ്മൾ കോമൺ ആയി പറയാറുണ്ടെങ്കിലും ഇതൊക്കെ പല പല കാരണങ്ങളും കൊണ്ട് വരാം. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്, വൈറസിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ സാധാരണ നമുക്ക് പല കാരണം കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് വരാം. പറഞ്ഞു കഴിഞ്ഞാൽ കരൾ വീക്കം വരാം, അത് മദ്യപാനം കൊണ്ട് വരാം, അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വരാം, ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം, ചില പിത്തസഞ്ചിയിലെ കല്ല്, ബ്ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വരാം, മരുന്നുകൾ കൊണ്ട് വരാം. അങ്ങനെ ഒരുപാട് കരൾ വീക്കങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ട് പ്രിവെന്റബിൾ ആയിട്ടുള്ള അസുഖം, വരുന്നത് തടയാൻ പറ്റുന്ന ഒരു അസുഖം. അത് മാത്രമല്ല, ചില അസുഖങ്ങൾക്ക് കൃത്യമായ വാക്സിനേഷൻ ഉള്ള ഒരു അസുഖവും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ചാൽ ഭേദമാവുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പൊ അതാണ് ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രസക്തി നമുക്ക് കൂട്ടുന്നത്. അപ്പോൾ ലോകത്തിപ്പോ ഹെപ്പറ്റൈറ്റിസ് ഡേ ദിനാചരണം വരുന്ന 28-ാം തീയതി നടക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്,
8: രക്തത്തിലൂടെ പകരുന്ന,
9: അല്ല കോമൺ ആയിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ്. പക്ഷേ രക്തത്തിലൂടെ പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനാണ് ഓൾ ഇന്ത്യ ലെവലില് അതിനൊരു പുഷ് കൊടുക്കുന്നതും ട്രീറ്റ്മെന്റിനുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് രക്തത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസിലൂടെ.
8: ഓക്കെ സാർ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ്? ഇത് ഇപ്പൊ ഈ ഒരു രോഗം എന്റെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കുക?
9: ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിൽ എത്തുന്ന മുറയ്ക്ക് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് മഞ്ഞപ്പിത്തം കാണുക എന്നുള്ളതാണ്. മഞ്ഞപ്പിത്തം എന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് കാര്യത്തില് നമുക്ക് കണ്ണിലാണെങ്കിലും മൂത്രത്തിലാണെങ്കിലും നമ്മുടെ ദേഹത്തെ സ്കിന്നിലാണെങ്കിലും മഞ്ഞ കളർ കാണാം. ഇതാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണം. ചില ഹെപ്പറ്റൈറ്റിസുകളിൽ പനി കോമൺ ആയിട്ട് തുടക്കത്തിൽ കാണാറുണ്ട്, ചില ഹെപ്പറ്റൈറ്റിസുകളിൽ അത് കാണാറില്ല. പക്ഷെ പിന്നെ ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഈ പറഞ്ഞ ഏതോ ടി വരെയുള്ള ഹെപ്പറ്റൈറ്റിസുകളുടെ ലക്ഷണങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിലും. ചിലതിന് തുടക്കത്തിൽ പനി വരാം, ചിലതിനില്ല. എങ്കിൽ പോലും കോമൺ ആയിട്ട് വരുന്നത് ക്ഷീണം മൂത്രത്തിലും രക്തത്തിലും കണ്ണിലും മഞ്ഞ നിറം എന്നുള്ളത് പനി പ്ലസ് ഓർ മൈനസ്, ഇതാണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ ലക്ഷണങ്ങൾ.
8: ഇത് മാരകമായിട്ടുള്ള ഒരു അസുഖമാണോ? ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടോ?
9: ഇതില് ഏറ്റവും അപകടകരമായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിയും സിയും എന്നുള്ള അസുഖങ്ങളാണ്. അതിന് ഉടനെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം.
8: ഉടനെ പ്രശ്ന
9: പ്രശ്നങ്ങളില്ല അതൊരു പക്ഷേ ഇതൊക്കെ സൈലന്റ് വൈറസുകളാണ്. നമ്മുടെ ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാലങ്ങളോളം, ചിലപ്പോൾ കൊല്ലങ്ങളോളം, 10-ോ 12-ോ കൊല്ലം ഇത് ഒളിഞ്ഞു കിടക്കും. ഇതെന്നാ ദേഹത്തെ ലക്ഷണങ്ങളൊക്കെ ചെറുതായി മാറ്റങ്ങൾ വരും. അതിന് ഉടനെ ഒരു മഞ്ഞപ്പിത്തം വരുത്തില്ല എന്നുള്ളതാണ് ബി സി വൈറസുകളെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ വരുന്ന വൈറസ്, അതിൻ്റെ മഞ്ഞപ്പിത്തം. ഇത് കോമൺ ആയിട്ട് നമുക്ക് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവും, പനി ഉണ്ടാവും, ക്ഷീണമുണ്ടാവും, ഉടനെ ലക്ഷണങ്ങൾ കാണും. സ്വാഭാവികമായിട്ടും രോഗികള് ഉടനെ പോയി
8: ട്രീറ്റ്മെന്റ് എടുക്കും.
9: ഹെപ്പറ്റൈറ്റിസ് ഇ എന്നുള്ളത് കുറച്ച് റെയർ ആണ്, പക്ഷെ എങ്കിൽ പോലും അതും കോമൺ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതും ഭക്ഷണത്തിലൂടെ വരുന്നതാണ്. അതിനും ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. അക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു പനിയോ ക്ഷീണോ വരുന്ന സമയത്ത് ഡോക്ടറിലേക്ക് എത്തിക്കുന്ന ഒരു ഇമീഡിയറ്റ് ഫേസ് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും പോവും, ട്രീറ്റ്മെന്റ് എടുക്കും, ക്ലിയർ ആവും. പക്ഷേ മറ്റേ 3 വൈറസുകൾ, പ്രത്യേകിച്ച് ബി എം സി ഡിയും പ്രശ്നം, കൊല്ലങ്ങളോളം സൈലന്റായി കിടക്കുന്നു. അത് ലിവറിൽ മെല്ലെ മെല്ലെ ചേഞ്ചസ് വരുത്തുന്നു. നമുക്ക് ഈ അസുഖം ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മളിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയും ഈ സൈലന്റ് ഫേസിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പ്രത്യേകിച്ച്.
8: ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സിക്ക് ഇപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ കാലങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സിംപ്റ്റംസ് കാണിക്കുമല്ലോ അല്ലെ? ശരീരം കാണിക്കും എന്തെങ്കിലുമൊക്കെ സൂചനകൾ.
9: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
8: എന്തൊക്കെയാണത്?
9: ഒരു ചിലപ്പോൾ ഒരു 7-ോ 8-ോ വർഷം കഴിയുന്ന സമയത്താണ് ഇതിന് വീണ്ടും നമ്മൾ എന്താണോ ഹെപ്പറ്റൈറ്റിസ് എയില് തുടക്കം കാണുന്നത് അതുപോലത്തെ ചേഞ്ചുകൾ. അതിൽ കോമൺ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണാം, ഫാറ്റി ലിവർ ചേഞ്ചസ് കാണാം, ലിവറില് അത് സിറോസിസ് ആയിട്ടൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ ഡിറ്റക്ട് ചെയ്യാം. മദ്യപാനി ആയിക്കോളണമെന്നില്ല, മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സിറോസിസ് ആയി വരുന്ന സമയത്ത് നോക്കുന്ന സമയത്തായിരിക്കും അവർക്കൊരു ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമൺ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തവും കരൾ വീക്കവും ഒരു പക്ഷേ വളരെ കോമൺ ആയിട്ട് സിറോസിസ് ആയിട്ട് പോലും ആ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത്.
8: ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കണ്ണിൽ നഖത്തിലൊക്കെ മഞ്ഞ നിറം വരിക, ക്ഷീണം, മൂത്രത്തിന് മഞ്ഞ നിറം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ.
9: എല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന കയ്യിന്റെ കൈപ്പത്തിയുടെ ഉൾഭാഗം, കണ്ണിന്റെ നഖം, അങ്ങനെ എല്ലാവിടെയും ജോണ്ടിസ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നിറം നമ്മുടെ ശരീരഭാഗങ്ങളിൽ കാണുന്നതിനാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജോണ്ടിസ് എന്നുള്ള ഫീച്ചറാണ് ഇതിന്റെ എല്ലാം ഒരു പ്രത്യക്ഷമാവുന്ന ഫേസിൽ കാണുന്ന ലക്ഷണം.
8: ഓക്കെ, എങ്ങനെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി സ്പ്രെഡ് ആവുന്നത്? മറ്റേത് നമുക്ക് മനസ്സിലായി,
9: ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെയാണ്.
8: അപ്പോൾ ഈ ഒരു അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്?
9: നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു രക്തത്തിലൂടെയാണ് ഇത് സ്പ്രെഡ് ആവാന്നുള്ളത്. അപ്പൊ രക്തം എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരാം. നമുക്ക് ഒരു പണ്ടൊക്കെ വളരെ സ്റ്റെറൈൽ അല്ലാത്ത പ്രിക്കോഷൻസിലൂടെ ഇഞ്ചക്ഷൻസ് എടുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു വളരെ പണ്ടൊക്കെ. അതിനുശേഷം ഡിസ്പോസിബിൾ സിറിഞ്ചസും മറ്റ് സംവിധാനങ്ങളും സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഒക്കെ കാലക്രമേണ വന്നൊരു കാര്യമാണ്. അപ്പൊ ഒരു പക്ഷേ നമ്മൾക്ക് സ്റ്റെറൈൽ അല്ലാതെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്, സ്റ്റെറൈൽ അല്ലാതെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്, നമുക്കൊരു ഡെന്റൽ പ്രൊസീജിയർ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് വരാം, രക്തം കയറ്റുന്ന സമയത്ത് വരാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് വരാം. കാരണം പണ്ടൊക്കെ വളരെ പണ്ടത്തെ കാലത്ത് ഞാനിത് പറഞ്ഞിരുന്നു ക്രോണിക് വൈറസ് ആണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു 30-40 വർഷം മുമ്പ് അന്ന് ഇത്രയും സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വന്നൊരു വൈറസ് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും പുറത്തു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്രയും കാലം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ രക്തം നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് വരാം. നമുക്ക് ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് പകരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ദേഹത്തിൻ്റെ സ്രവങ്ങളിലൂടെയൊക്കെ ഇത് പകരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുടെ ഒക്കെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ ഷേവിംഗ് ബ്ലേഡ്,
8: റേസറുകള്,
9: ട്രിമ്മറുകള്, ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ളൂടെയൊക്കെ ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുടെ ഒക്കെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ ഷേവിംഗ് ബ്ലേഡ്,
8: റേസറുകള്,
9: ട്രിമ്മറുകള്, ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് എക്സ്പോഷർ ഉള്ള സ്ഥലത്ത്.

0: കൂടെ പോലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ദേഹത്തുള്ള കട്ട്സ് കാര്യങ്ങളൊക്കെ കൂടെ വരാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് ടാറ്റൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ബോഡി പിയേഴ്സിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് ട്രെൻഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഹെപ്പറ്റൈറ്റിസ് ബി സി റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. എഗെയിൻ, ഇതൊന്നും ഇന്ന് ചെയ്യുന്ന ഒരു കുട്ടികൾ ഇന്ന് അറിയുന്നില്ല. ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നത് 10 or 15 കൊല്ലം കഴിയുമ്പോൾ ഒരു സിറോസിസ് വരുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
1: ഓക്കെ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിലൂടെ ഇനിയൊരു ഇടവേള.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഇന്ന് നമ്മൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഡോക്ടർ ശ്രീറാം ശങ്കർ. ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് പറഞ്ഞു 10-15 വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു സിംപ്റ്റംസും കാണിക്കില്ലെങ്കിൽ അത് നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റില്ലേ?
2: തീർച്ചയായിട്ടും. ഇപ്പോൾ 20 വയസ്സായ ഒരു കുട്ടി ഒരു ബോഡി പിയേഴ്സിംഗിലൂടെ ടാറ്റൂയിലൂടെ ലഭിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 32-ാമത്തെ വയസ്സിലായിരിക്കും അത് സിറോസിസ് ആയിട്ട് മാറുന്നത്. അന്നും അത് ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്, മാറ്റങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് രണ്ട് കാരണം കൊണ്ട് അപകടമാണ്. ഒന്ന്, നമ്മൾക്കുള്ളൊരു കോൺഫിഡൻസ്, നമുക്കൊന്നും ഇല്ല, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല. പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് അറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹം അത്യാവശ്യം ഡാമേജ് ആയതിന് ശേഷം മാത്രമേ ഇത് കണ്ടുപിടിക്കുന്നുള്ളൂ കോമൺ ആയിട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ട്. രണ്ടാമത്തെ ഫാക്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ചിലപ്പോൾ ഒരു യുവാവായിട്ടുള്ള ഒരാളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ദേഹത്തു നിന്ന് മറ്റൊരാൾക്ക് കിട്ടാനുള്ളൊരു ചാൻസസ് ഈ ഒരു ഫേസിൽ, യുവാവല്ല ഏതൊരാളാണെങ്കിലും അതിൻ്റെ ഒരു ഫേസ് ഇപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് നമുക്കൊരു അസുഖമുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മുൻകരുതലുകളുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അസുഖമുണ്ട് എന്നുള്ളത് മറ്റൊരാൾക്ക് അറിഞ്ഞാലേ അതിൻ്റെ മുൻകരുതലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആക്റ്റീവായിട്ട് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൂടി കൊണ്ടാണ് ഇത് കൂടുതൽ അപകടകരമാക്കുന്നത്. അപ്പൊ നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റിയെ സംബന്ധിച്ചോളം, വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാനും
2: സാധ്യതയുള്ള സാധ്യതയുണ്ട്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്.
1: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഗർഭിണിയായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ ഈ ഒരു അസുഖം?
2: തീർച്ചയായിട്ടും. ഈ ഹെപ്പറ്റൈറ്റിസ് B&BCD ഈ അസുഖങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗർഭസ്ഥാവസ്ഥയിൽ നമ്മൾ കോമൺ ആയിട്ട്, ഇന്നിപ്പോൾ എന്തൊരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും HepatitisBCHIV ഈ മൂന്ന് ടെസ്റ്റ് കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാറുള്ളത്. വലിയൊരു അവയർനെസ് വേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് പ്രൊസീജിയറും ചെയ്യുമ്പോൾ ചെയ്യാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇതുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാതിരിക്കും, കൂടുതൽ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് വരാം, ഈവൻ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പ്രൊസീജിയേഴ്സിന്റെ ഇടയിലുള്ള പ്രിക്ക കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ ഗർഭിണികൾക്കും ഇന്നൊരു സ്ക്രീനിങ് പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ BCHIV ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്,
1: നിർബന്ധമാണ്.
2: അപ്പോൾ ആ സമയത്ത് വളരെയധികം കേസസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇതുപോലെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ
1: കാണുന്നില്ല.
2: അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇന്ന് എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റെതായ ചില പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം അങ്ങനത്തെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഒക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് HIVക്ക് വേണ്ടിയിട്ടാണ്. കാരണം അതാണ് കുറച്ചും കൂടി പഴക്കം ചെന്ന വൈറസും അതിന് വേണ്ട സിസ്റ്റംസ് ഒക്കെ കൂടുതൽ ഓൺ പ്ലേസ് ആണ്. അപ്പോൾ അതിന് തന്നെ വളരെ സ്റ്റെറൈൽ പ്രിക്കോഷൻസോടുകൂടി കറക്റ്റ് ഇന്റർവെൻഷൻസിലൂടെ ചില ആൾക്കാർക്കൊക്കെ സിസേറിയനൊക്കെ പ്രിഫർ ചെയ്തിട്ട് ചെയ്യുന്നത് അതിൻ്റെ ട്രാൻസ്മിഷൻ കുറയാൻ ഉദ്ദേശിച്ചിട്ടും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ട് പ്രിവെൻഷൻ ചെയ്യാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയെ സംബന്ധിച്ചോളം, ഇതാണ് ശരിക്കും ബിയും സിയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അപകടകാരി ബി ആണ്.
1: അപ്പോൾ
2: ഹെപ്പറ്റൈറ്റിസ് ബിയെ സംബന്ധിച്ചോളം ഇന്ന് വാക്സിനേഷൻ ഉണ്ട്, കുട്ടി ജനിച്ച ഉടനെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത് അറിയാതെ പ്രസവിച്ചാൽ ഒരു 90% ചാൻസ് ആണ് കുട്ടിക്ക് ഇത് കിട്ടാനുള്ളതെങ്കിൽ, ഇന്ന് ഈ പ്രിവെന്റീവ് മെത്തേഡ്സിലൂടെ കൃത്യമായിട്ട് അമ്മയ്ക്കുള്ള വാക്സിനേഷൻ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് ജനിച്ച ഉടനുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് വഴി നമുക്കത് നല്ലൊരു ലെവലില് ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, ഇന്ന് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിച്ചത് മുതൽക്ക് നമ്മുടെ ഒരു 6 ആഴ്ച മുതൽക്ക് നമ്മുടെ ഈ ഒരു വാക്സിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി ലഭിക്കുകയും ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് സിക്കും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ പക്ഷേ ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ഒരു മുൻകരുതലോടുകൂടി ആ ഒരു പ്രസവത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഹൈ ചാൻസ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്.
1: ഓക്കെ സാർ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേവ് ചെയ്യുന്ന സമയത്ത്, ട്രിം ചെയ്യുന്ന സമയത്ത്, ടാറ്റു അടിക്കുന്ന സമയത്ത് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ലല്ലോ, ഇത് പേടിച്ച് നമുക്ക് അതൊന്നും, അതൊക്കെ നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
2: ശരിക്കും നമ്മളൊരു ഈ മൂന്ന് അസുഖങ്ങളാണല്ലോ രക്തത്തിലൂടെ പകരുന്നത്, HIV, HBsAg, ഹെപ്പറ്റൈറ്റിസ് സി, BC എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, ഇതെല്ലാത്തിനും മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരേ രീതിയിലാണ് ട്രാൻസ്മിഷൻ ആക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ആവറേജ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷേവിംഗ് റേസറിലൂടെ ഒരു നീഡിൽ പ്രിക്കിലൂടെയോ ഒരു എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വൺ ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി ട്രാൻസ്മിറ്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത

0: ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇതിന്റെ ഏകദേശം 10-100 ഇരട്ടി ചാൻസ് ആണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമുക്കറിയാം പണ്ടൊക്കെ ഈ ഷേവിംഗ് ഇതിലൊക്കെ ബാർബർമാരൊക്കെ പണ്ട് ഈ ബ്ലേഡ് ഒന്നും ചേഞ്ച് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അതിന്റെ ഒരു സ്റ്ററൈൽ പ്രിക്കോഷൻസ് ഒക്കെ കുറവായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 10-40 കൊല്ലം മുമ്പേക്ക്. പക്ഷെ ഏതോ ഒരു കാലഘട്ടത്തിൽ ആ ബ്ലേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു കോമൺ പ്രിക്കോഷൻ ആയിട്ട് മാറി. അതിന്റെ പ്രിക്കോഷണറി മെത്തേഡ്സ് ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചേഞ്ച് ഓവറോൾ വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ബ്ലേഡുകൾ ഉപയോഗിക്കുക, ഷേവിംഗ് സെറ്റുകൾ നമ്മളിപ്പോ വിത്തിൻ ഫാമിലി പോലും അത് ഷെയർ ചെയ്യാതിരിക്കാം. കാരണം നമുക്കറിയില്ല നമുക്ക് ആർക്കാണ് ഇത് അറിയാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഈ ഡിസ്പോസിബിൾ ബ്ലേഡ്സും ഡിസ്പോസിബിൾ സംവിധാനങ്ങളൊക്കെ കൂടുതൽ വന്നത്. ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ തീർച്ചയായിട്ടും ഇന്നും ഇപ്പൊ നമ്മളിപ്പോ ഒരു റിസ്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണമെങ്കിൽ വളരെ ക്ലോസ് ട്രിം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്കൊരു റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ കഴിയുന്നത്ര നമ്മുടെ പേഴ്സണലൈസ് സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു കാര്യം. ഇപ്പൊ നമ്മുടെ ഒരു സാധനം നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല, നമുക്ക് കിട്ടുന്നില്ല. ഇത് രണ്ടും കാര്യങ്ങളും അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അത് മാത്രമേ ഒരു കോമൺ സ്പേസുകളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അഗെയിൻ ഇപ്പൊ ഒരു ടാറ്റു സെന്ററുകളിലോ മറ്റു സെന്ററുകളിലൊക്കെ ഇത് ഈ എത്ര ഡിസ്പോസിബിൾ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഒരാൾക്ക് അത് എടുക്കണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്റ്റെറൈൽ ഡിസ്പോസിബിൾ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്നുള്ളത്. കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യാം, അവോയ്ഡ് ചെയ്യല്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇപ്പൊ ഏതൊരു സാധനവും ഇപ്പൊ നമ്മൾ കൃത്യമായി ഓട്ടോക്ലേവ് ചെയ്ത് അതിന്റെ സ്റ്റെറൈൽ സാധനങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ സർജിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു കത്തിരി ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്
1: കളയുന്നില്ല.
0: പക്ഷെ അതിന് അത്രയും സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ഓട്ടോക്ലേവ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്
1: റീയൂസ്
0: ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ സെന്റേഴ്സിലും ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയാലാണ് നമുക്ക് അതിന് പ്രൊട്ടക്ഷൻ.
1: സേഫ്റ്റി നോക്കണം,
0: സേഫ്റ്റി തീർച്ചയായിട്ടും നോക്കണം.
1: ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പരസ്പരം കൈമാറുന്ന സമയത്ത് അതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് വരുമോ എന്നറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ
1: ജ്വല്ലേഴ്സ്.
2: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഞാൻ സുനിൽ. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ശ്രീറാം ശങ്കർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു അസുഖത്തെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട്. അപ്പൊ സർ, നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇപ്പോൾ എന്താ പറയുക, പരസ്പരം ഷെയർ ചെയ്യുന്നു ഭക്ഷണം, ഒരുമിച്ചിരുന്ന് ഒരേ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം കുടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, അതിലൂടെയൊക്കെ ഈ ഒരു രോഗം പടരാനായിട്ട് സാധ്യതയുണ്ടോ?
3: ഒരിക്കലുമില്ല. കാരണം നമ്മളൊരു കോമൺ സ്പേസിൽ വർക്ക് ചെയ്യുക, കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു സ്കൂളിൽ ഹെപ്പറ്റൈറ്റിസ് ബിയോ HIV ഒക്കെ ഉള്ള ഒരു കുട്ടിയുണ്ട് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് സ്പേസിൽ അങ്ങനത്തെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് കൊണ്ടോ ഒന്നും ഒരിക്കലും ഇത് സ്പ്രെഡ് ചെയ്യില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഭക്ഷണം ഷെയർ ചെയ്യുന്നത് കൊണ്ടൊന്നും ഇത് സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇത് രക്തമോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെയോ ഒരു എക്സ്ചേഞ്ച് വരണം. ആ എക്സ്ചേഞ്ച് വരുന്ന സമയത്തുള്ള ടൈമിൽ നമ്മുടെ സ്കിന്നിൽ ബ്രീച്ച് ഉണ്ടായി, അത് നമ്മുടെ രക്തത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് കയറാൻ ഇടവരുന്നൊരു സാഹചര്യത്തിൽ മാത്രമേ വരുള്ളൂ. അതൊരിക്കലും ഒരു കോമൺ സ്പേസിലോ വർക്ക് സ്പേസിലോ സ്റ്റഡി സ്പേസിലോ ഒന്നും അങ്ങനത്തെ ഒരു സാധ്യതയില്ല. പക്ഷേ നമുക്കൊരു ശാരീരിക ബന്ധത്തിൽ ഇടപെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല പിയേഴ്സിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രീച്ച് ചെയ്യുന്ന സാധനങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്തോ, ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഒരേ ഷേവിംഗ് സെറ്റ് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഒരേ ഒരു നെയിൽ കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കട്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഇങ്ങനത്തെ ഒരു എന്താ പറയുക, സ്കിൻ ബ്രീച്ച് ചെയ്യാൻ സാധനമുള്ള കോമണായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ഷേവിംഗ് സെറ്റോ അങ്ങനത്തെ ട്രിമേഴ്സോ അങ്ങനത്തെയൊക്കെയാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റി വെക്കണം എന്നല്ലാതെ കോമൺ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഷെയർ ചെയ്യുന്നതോ ഹഗ് ചെയ്യുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് അങ്ങനത്തെ HIV ബാധിതരായിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വന്ന് സെലിബ്രിറ്റീസും മന്ത്രിമാരും ഒക്കെ വന്ന് അവരെ എടുക്കലും ഒക്കെ ചെയ്ത് അതിന്റെ സ്റ്റിഗ്മ മാറ്റിയിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ
2: കേരളത്തിലുണ്ട്.
3: അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന്റെ സ്റ്റിഗ്മ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് അങ്ങനെ ഒരു സ്പേസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമല്ല.
2: ഓക്കെ, ഇപ്പോൾ ഒരു ഉമ്മ കൊടുക്കുന്നു, ആ സമയത്ത് ഇത് ഇപ്പോൾ ബോഡി ഫ്ലൂയിഡ് ചിലപ്പോൾ കൈമാറാൻ സാധ്യതയുള്ള തരത്തിലൊക്കെ ആണെങ്കിൽ,
3: ഒരു ഉമ്മ കൊടുക്കുന്നത് ഒരു ബോഡി ഫ്ലൂയിഡ്സ് കൈമാറാൻ സാധ്യതയുള്ള ഒരു ലെവലിലുള്ളതാണെങ്കിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളൊരു കാഷ്വൽ ആയിട്ട് നമ്മളൊരു കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നത് കൊണ്ടൊന്നും അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയില്ല.
2: ഓക്കെ, ഇപ്പൊ ഈ ഒരു അസുഖമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തരാറുണ്ടോ? ഇപ്പോ
3: തുടക്കത്തിൽ ഇതിന് ലക്ഷണങ്ങൾ കാണിച്ചു തരാറില്ല,
2: ഒന്നുമില്ല, ഒരു വ്യത്യാസം ഉണ്ടാവില്ല
3: തന്നെയാണ്. ഇന്നിപ്പോ അതിന് വലിയൊരു സ്ക്രീനിങ് സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. സ്ക്രീനിങ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഗവൺമെന്റിന്റെ സ്ക്രീനിങ് എന്നുള്ളത് ഒരു കോമൺ സംവിധാനമാണ്, അതുവഴി കണ്ടുപിടിക്കാം. സ്ക്രീനിങ്ങിന്റെ ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഗർഭിണികൾക്ക് എല്ലാവർക്കും സ്ക്രീൻ ചെയ്യുന്നു, സർജറി പ്രൊസീജിയേഴ്സിന് മുമ്പ് സ്ക്രീൻ ചെയ്യുന്നു. ഇനി ഒന്നുമല്ല, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന് അത് സ്ക്രീനിങ് നടത്തുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒരു പൊതുജന ആരോഗ്യത്തിനെ സംബന്ധിച്ചോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ടും അതൊരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളിലും HIV, HIV, HIV C ഈ മൂന്ന് കാര്യങ്ങളുടെയും സ്ക്രീനിങ് അബ്സലൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് ഏതൊരു ആശുപത്രിയിലും കയറി ചെന്ന് നമുക്ക് ഈ ടെസ്റ്റ് നമുക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഈവൺ അതിൻ്റെ അഡ്വാൻസ് ടെസ്റ്റ് പോലും ഒരു കാലഘട്ടം വരെ, ഒരു 5-6 കൊല്ലം മുമ്പ് വരെ വളരെ 10,000 ചെലവ് വന്നിരുന്ന ടെസ്റ്റുകളാണ്. ഇന്ന് അതുപോലും നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം പ്രകാരം ഇന്ത്യയിൽ മുഴുവൻ അതിൻ്റെ അഡ്വാൻസ് ടെസ്റ്റുകൾ അടക്കം അബ്സലൂട്ട്ലി ഫ്രീ ആയിട്ട് നടത്തുന്നതാണ്. അപ്പം ഏതൊരാൾക്കും കയറി ചെന്ന് ഈ ടെസ്റ്റുകൾ ഡിമാൻഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ചെയ്ത് മേടിക്കാവുന്ന ഒരു സംവിധാനം ഇന്ന് ഇന്ത്യയിൽ മൊത്തമുണ്ട്.
2: ഓക്കെ, ഒരു സംശയമുള്ളത്, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു 10-15 വർഷം എടുക്കും അതിന്റെ സീരിയസ്നെസ് പുറത്തു വരാന്ന് പറഞ്ഞിരുന്നു. അതല്ലാത്ത കേസുകളും ഇല്ലേ? ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് അകത്ത് കയറി ഇപ്പോൾ 2 ആഴ്ചയ്ക്കകം അല്ലെങ്കിൽ 1 മാസത്തിനകം 1 വർഷത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന കേസുകളില്ലേ? അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ?
3: ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മാത്രം വളരെ റെയർ ആയിട്ട് ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. കോമൺ ആയിട്ട് അക്യൂട്ട് ഫേസ് ഇല്ലെങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മാത്രം ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. എങ്ങനെയാണോ ഒരു വെള്ളത്തിലോ ഭക്ഷണത്തിലൂടെയോ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നു, അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കും വളരെ റയറായിട്ട് ഒരു അക്യൂട്ട് ഫേസ് ഉണ്ട്. നമുക്ക് ധാരാളം കേസുകളൊക്കെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. അവർക്കത് വന്നു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് ബിൽറൂബിൻ കൂടി പോകും. ബിൽറൂബിനൊക്കെ 15-20 ഒക്കെ എത്തി ലിവർ എൻസൈംസ് ഒക്കെ വളരെയധികം കൂടുന്നൊരു ഫേസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്, അവർക്ക് ഉടനെ ട്രീറ്റ് ചെയ്താൽ ചില സമയത്ത് അത് ഉടനെ ക്ലിയർ ആവും. ചില ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ദേഹത്തിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ വൈറസിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർക്ക് അതോടുകൂടി ചിലപ്പോൾ വൈറസിനെ പുറന്തള്ളി അത് കംപ്ലീറ്റ്ലി തന്നെ നോർമൽ ആവുന്ന സാഹചര്യം അങ്ങനെയും ഉണ്ടാവാറുണ്ട്. ഇത് അക്യൂട്ട് ഫേസിൽ ഹെപ്പറ്റൈറ്റിസ് ബിയിൽ മാത്രം റയറായിട്ട് കാണുന്ന ഒരു ചേഞ്ച് ആണ്.
2: ഓക്കെ, ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ടാറ്റു അടിച്ചു, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ട്രിമ്മർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു സലൂണിൽ കയറി നമ്മൾ ഷേവ് ചെയ്തു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ആ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ചിലപ്പോൾ ഈ അസുഖം കടന്നുകൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ ഇത് കേട്ടിട്ട് ഇത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ ഇന്ന് സംഭവം ഉണ്ടായി, നാളെ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കാൻ സാധ്യതയുണ്ടോ? ആ ഒരു പീരീഡ് എത്രത്തോളമാണ് അതിനെക്കുറിച്ചെന്ന് പറയാം.
3: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു എക്സ്പോഷർ വന്നിട്ട് അത് നാളെ അതൊരു വൈറസ് ബോഡിയിൽ കാണാനുള്ള സാധ്യത ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ചുരുങ്ങിയത് ഒരു 6 ആഴ്ചത്തെ സമയമാണ് നമുക്ക് ഏർലിയസ്റ്റ് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ക്രോണിക് വൈറസുകൾ പിക്ക് ചെയ്യാമെന്നുള്ള ആദ്യത്തെ ഒരു ടൈം ലൈൻ എന്ന് പറയാൻ സാധിക്കുക. അതിൽ പോലും നമുക്ക് ഇതിൻ്റെയൊക്കെ PCR ടെസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ RNA DNA ലെവലുകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള 3 മന്ത്സിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് HBC ടെസ്റ്റുകൾ ചെയ്യാം. ആദ്യം എല്ലാവരോടും കോമൺ ആയിട്ട് ചെയ്യാറുള്ള ഇങ്ങനെ ഒരാളൊരു എക്സ്പോഷറുമായിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, കാരണം ഇന്നലത്തെ എക്സ്പോഷർ കൊണ്ട് ആയിക്കോണമെന്നില്ല, ഇദ്ദേഹത്തിന് ഇത് ചിലപ്പോൾ നേരത്തെ ഉണ്ടാവാം, ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഇത് ഓൾറെഡി ചിലപ്പോൾ ദേഹത്ത് ഉണ്ടായിട്ടുണ്ടാവും, ഇദ്ദേഹത്തിന് ഇന്നലത്തെ എക്സ്പോഷർ ആയിരിക്കാം ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു വാർണിംഗ് സൈൻ, പക്ഷേ ഇദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഫേസിന് നമ്മൾ ഉടനെ HBC ടെസ്റ്റുകൾ ചെയ്യാൻ പറയാറുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 3-6 മാസം എന്നുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പറയാറുള്ളത്. അപ്പൊ ഈ ടെസ്റ്റില് HBC ടെസ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡ് ടെസ്റ്റ് ഉണ്ട്, കോമൺ ആയിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ. കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പണ്ടൊക്കെ ഒരു ELISA ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കൺഫേം ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം പ്രകാരം അതും കൂടിയും വേണ്ട, ഡയറക്ട്ലി അഡ്വാൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പറയുന്നത്. ഏറ്റവും അഡ്വാൻസ് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി അവിടെ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ സാധിക്കും, ഉടനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, നമുക്ക് ഉടനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെന്റിന് എത്ര വേണം എന്നുള്ളത് മറ്റൊരു ക്രൈറ്റീരിയ ആണ്, പക്ഷെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്.
2: ഓക്കെ, ഇപ്പോൾ വീട്ടിലെ ഒരു വ്യക്തിക്ക് ഇത് പോസിറ്റീവ് ആയി, ഹെപ്പറ്റൈറ്റിസ് വന്നു, അപ്പോൾ അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
3: തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതൊരു സ്ക്രീനിങ് പ്രോസസ്സാണ്, സ്ക്രീനിങ് പ്രോസസ്സിൽ നമ്മൾ പരമാവധി ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലൊരു വ്യക്തിക്ക് വന്നു എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്തു എന്നർത്ഥമില്ല, പക്ഷെ നമ്മൾ എൻകറേജ് ചെയ്യാറുള്ളത് ആ വീട്ടിലെല്ലാവരും ഇത് ടെസ്റ്റ് ചെയ്യാൻ, കാരണം അവർക്കുള്ള കോമൺ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തിട്ടാണ്. പിന്നെ സ്ക്രീനിങ് എന്നുള്ള ഒരു തത്വത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വലിയൊരു കോൺസെപ്റ്റും വെച്ചിട്ട് പരമാവധി ആൾക്കാരുടെ അടുത്ത് ടെസ്റ്റിങ്ങിന് നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ഭർത്താവിനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയും ടെസ്റ്റ് ചെയ്യണം, കുട്ടികളും ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വീട്ടിലെല്ലാവരും അത് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ വളരെ നല്ലതാണ്, നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ചെയ്യും.
2: ഓക്കെ, ഹെപ്പറ്റൈറ്റിസിന് വാക്സിൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: അതിഥികളാകുന്നു.
3: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഡോക്ടർ ശ്രീറാം ശങ്കർ. സാറിനിപ്പോ ഒരാൾക്ക് ഈ ഒരു അസുഖം സ്ഥിരീകരിച്ചു, ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വാക്സിൻസ് എന്തായിരിക്കും, അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് അച്ഛാ വാക്സിൻ പോലെയുള്ള മെഡിസിൻസ് എന്തെങ്കിലും എടുക്കാനായിട്ട് പറ്റുമോ?
4: നേരത്തെ സുനിൽ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് കുടുംബാംഗങ്ങൾക്ക് നമ്മള് എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേറ്റഡ് അല്ലാത്ത ആൾക്കാർ ആ ഫാമിലിയിൽ വാക്സിനേറ്റ് ചെയ്താൽ നല്ലതാണ്.
3: കാരണം
4: വാക്സിനേഷനിലൂടെ കംപ്ലീറ്റ്ലി പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെസ്റ്റിങ്ങിന് ഒപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവർക്ക് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യം. ഇന്ന് ഏകദേശം ഒരു 10-24 വയസ്സിന് താഴെയുള്ള മിക്കവാറും എല്ലാ കുട്ടികളും യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ ലഭിച്ച
3: ആൾക്കാരായിരിക്കും.
4: അപ്പൊ അവർക്കൊക്കെ ഏകദേശം ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഭൂരിഭാഗം കുട്ടികൾക്കും ആ വാക്സിൻ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ ഒരു ഇപ്പോൾ പല കോളേജിൽ അഡ്മിഷൻസിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വാക്സിൻ സ്റ്റാറ്റസ്, ടൈറ്റർ, ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കാനും നമ്മൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനും ഒരു മെത്തേഡ് ഉണ്ട്. കാരണം ഇപ്പോൾ സുനിലിന് സംശയം തോന്നുകയാണ്, സുനിൽ വാക്സിനേറ്റഡ് ആണോ, കുട്ടിക്കാലത്ത് എപ്പോഴെങ്കിലും വാക്സിൻ എടുത്തിട്ടുണ്ടോ? കാരണം പണ്ട് ഇതൊരു ഓപ്ഷണൽ വാക്സിൻ ആയിരുന്നു, നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിരുന്നില്ല.
3: അതിനുശേഷം
4: വേണമെങ്കിൽ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ കാലക്രമേണയാണ് അതൊരു പ്രോഗ്രാം,
3: സാഹചര്യങ്ങൾ
4: മാറിയപ്പോൾ അത് വന്നു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇതിലിപ്പോ സുനിലിന് വേണോ, ഉള്ളില് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയെന്ന് അറിയാനും ഇന്ന് മാർഗമുണ്ട്. ആന്റി എച്ച് ബി എസ് ആന്റിബോഡി ടൈറ്റർ എന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ 10 മീതെയാണ് ലെവൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്സിനേറ്റഡ് ആണ്, നമുക്ക് അതിനുള്ള പ്രതിരോധ ശേഷി ദേഹത്തുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കോമൺ ആയിട്ട് ആൾക്കാർ ഈ വാക്സിനേഷൻ ബുക്കൊക്കെ നോക്കാറുള്ളത് കോളേജ് അഡ്മിഷൻസിന്റെ സമയത്ത്. കാരണം പലപ്പോഴും മിക്കവാറും ഇപ്പൊ കോളേജസൊക്കെ അതിന്റെ വാക്സിനേഷൻ ഷെഡ്യൂളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല മെത്തേഡാണ്, കാരണം ഇത് കണ്ടുപിടിക്കാനും നോക്കാനും ഒക്കെ ഉള്ള ഒരു എൻകറേജ്മെന്റ്.
3: അപ്പൊ
4: അങ്ങനെ ചെയ്യാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് ബി കംപ്ലീറ്റ്ലി ഒരു വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ല. ഇനി നമ്മളിപ്പോ പറയുന്നതൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിനെയും കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എക്കും വാക്സിൻ ഉണ്ട്. നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ വരുന്നതിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്ഥലങ്ങളിൽ, ഹോസ്റ്റലിൽ ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നത് നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. അതിനും വാക്സിൻ ഉണ്ട്. അപ്പോൾ എക്കും ബിക്കും വാക്സിൻ ഉണ്ട്. അതിലെ ബി ആണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് 100% വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്.
3: ഓക്കെ, ഈ വാക്സിൻ ഇല്ലാത്ത ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ ഇല്ലേ? പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ ഇല്ലേ?
4: തീർച്ചയായിട്ടും. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ നമ്മൾക്ക് കോമൺ ആയിട്ട് സപ്പോർട്ടീവ് മാനേജ്മെന്റിലൂടെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഭക്ഷണത്തിലൂടെ പകരുന്ന ഡിസീസ് എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ആണ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഹെപ്പറ്റൈറ്റിസ് സിക്ക് പോലും ഒരു 10-12 വർഷം മുമ്പ് വരെ ചികിത്സ ഇല്ലാത്തൊരു അസുഖമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ശരിയാക്കുക എന്നുള്ളത്, വൈറസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അസുഖമായിരുന്നെങ്കിൽ കാലക്രമേണ അതിൻ്റെ ട്രീറ്റ്മെന്റ് വന്നു. ഇന്നിപ്പോൾ കണക്കാക്കുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ട്രീറ്റ്മെന്റ് ആൾമോസ്റ്റ് ലൈഫ് ടൈമാണ്. ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു HIV അസുഖം വന്നാലോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിസ് വന്നാലോ ഒരു ഹൈപ്പർ ടെൻഷൻ വന്നാലോ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ എന്ന് പറയുന്നത്. അത് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. കാരണം ഇതൊരു ക്രോണിക് വൈറസ് ആയതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കാം, ഇത് നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പുറത്തു വരാനുള്ള സാഹചര്യം. പിന്നെ അത് നിർത്താനുള്ളൊരു ക്രൈറ്റീരിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കോമൺ ആയിട്ട് മിക്കവാറും ആൾക്കാർക്ക് അത് ലൈഫ് ടൈം കഴിക്കേണ്ടി വരാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യത്തിൽ. ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഏറ്റവും അധികം പഠനങ്ങളും ഏറ്റവും അധികം ഡെവലപ്മെന്റും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നിപ്പോൾ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ടൈമുണ്ട്. നമുക്ക് 3 മന്ത്സാണ് സിറോസിസ് ഒന്നും ഇല്ലാത്തൊരാളെ സംബന്ധിച്ചോളം, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് 3 മന്ത്സ് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിന് ശേഷമുള്ള ഒരു ടൈമിൽ ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു എൻ പോയിന്റ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഉള്ളത്. പിന്നെ സിറോസിസോ കോംപ്ലിക്കേഷനോ ഉള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് അവർക്ക് ഏകദേശം 6 മാസം വരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് വരാറുണ്ട്. എങ്കിൽ പോലും ഹെപ്പറ്റൈറ്റിസ് ബി സിക്ക് കൃത്യമായിട്ട് ഒരു ടൈം ഫ്രെയിം ഉണ്ട്, ഈ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ചികിത്സയുണ്ട് ഇതിന്. അപ്പോൾ ഭൂരിഭാഗം ഹെപ്പറ്റൈറ്റിസിനും ഒരു കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്.
3: ഈ ട്രീറ്റ്മെൻ്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പ് ലെവൽ ഇതുവരെ ആയിരിക്കും, ക്യാൻസറിലേക്കോ അല്ലെങ്കിൽ കരൾ രോഗങ്ങളിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ടോ?
4: നേരത്തെ പറഞ്ഞു, കരൾ രോഗം എന്നുള്ളത് ഈ പേര് പോലെ തന്നെ അത് അർത്ഥത്തിൽ കറക്റ്റാണ്. കാരണം കരൾ രോഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻവേരിയബിളി വരും, എന്താണെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വരാൻ പോകുന്നത് ആദ്യം ലിവറില് നീർക്കെട്ട് വരുന്നു, നീർക്കെട്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ലിവർ വീണ്ടും വീണ്ടും അതിൽ കൂടുതൽ ഫൈബേഴ്സ് കാര്യങ്ങൾ വരുന്നു, നീർക്കെട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഫൈബ്രോസിസ് സംഭവിക്കുന്നു, അത് ലിവർ അത് കഴിഞ്ഞതിന് ശേഷം ചുങ്ങിപ്പോകുന്നു, ലിവർ ചുങ്ങിപ്പോകുന്ന സമയത്ത് ലിവറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ആൽബുമിനൊക്കെ കുറയുന്ന സമയത്ത് ദേഹത്ത് നീർക്കെട്ട് വരുന്നു. നമ്മുടെ സിറോസിസ് ഒക്കെ വരുന്ന ആൾക്കാരെ കാണാറുണ്ട്, വയറിലും കാലിലൊക്കെ നീരെ സംവിധാനങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഡെവലപ്പ് ആവാറുണ്ട്. ഇനി ഹെപ്പറ്റൈറ്റിസ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം വൈറസ് ക്യാൻസർ ഉണ്ടാക്കുന്ന ചില അസുഖങ്ങളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസം. കാരണം സിറോസിസ് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറഞ്ഞാൽ ലിവർ ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ അൺട്രീറ്റഡ് ആണ്, നോട്ട് വാക്സിനേറ്റഡ്, നോട്ട് ട്രീറ്റഡ്, അങ്ങനെ പോകുന്ന സമയത്ത് ഈ പേഷ്യൻസിന് ലിവർ ഡിസീസിൻ്റെ ഏറ്റവും എൻ സ്റ്റേജ് ആയിട്ട്, എല്ലാവർക്കും നിർബന്ധമില്ല എങ്കിൽ പോലും ലിവർ ക്യാൻസറും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എഗെയിൻ ഇതും ഒരു ക്യാൻസർ പ്രിവെൻറ്റബിൾ കാര്യം കൂടി, വാക്സിനേഷൻ കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എന്ന് പറയുന്നത്.
3: ഇപ്പോൾ സർക്കാർ തലത്തിൽ ഇതിന്റെ ചികിത്സയും ഫ്രീ തന്നെയല്ലേ? ടെസ്റ്റ് മാത്രമല്ല, ചികിത്സയും ഫ്രീ തന്നെയാണ്.
4: ചികിത്സ ഇതിന്റെ ഒ പി ബേസിസിലുള്ള ഗുളികകൾ, വളരെ കോസ്റ്റ്ലി ടാബ്ലറ്റ്സ് ആയിരുന്നു. ഒരു ഈ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നതിന് മുമ്പേ ഇത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു പക്ഷേ ഒരു ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഏകദേശം മാസം ഒരു 6,000 ചിലവ് വരുന്നുണ്ടെങ്കിൽ 10,000-30,000 രൂപ ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഒരു മാസം ചിലവ് വരുന്ന രീതിയിലുള്ള വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം വന്നതിന് ശേഷം ഇന്ത്യയിൽ മൊത്തമായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ മുമ്പേ എങ്ങനെയാണോ ഇപ്പോൾ TBയോ HIVയോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, മെഡിസിൻസ് അവൈലബിൾ ആണ്, മെഡിസിൻസിൻ്റെ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ടെസ്റ്റിംഗ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓൺ OPD ബേസിസ്. കോംപ്ലിക്കേഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്ഥലങ്ങൾക്കനുസരിച്ച് മാറ്റം വരാം, പക്ഷേ ബേസിക് ആയിട്ടുള്ള അസുഖം ട്രീറ്റ് ചെയ്യാനുള്ള ഫുൾ സംവിധാനം ഈ പ്രോഗ്രാമിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്.
3: ഓക്കെ, ഈ ഒരു രോഗം വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്?
4: പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളാണ്, നമ്മൾക്കൊരു രക്തത്തിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ, അതിങ്ങനത്തെ റിസ്ക് ഉള്ള ഏരിയകൾ, ഈ കാര്യങ്ങൾ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലൈംഗിക ബന്ധം അങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ അതിനൊരു സുരക്ഷിതമായ രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ടാറ്റു, പിയേഴ്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുക. ഇനി അവോയ്ഡ് ചെയ്യല്ല ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനത്തെ അത്രയും സ്റ്റെറൈൽ പ്രിക്കോഷൻസും സംവിധാനങ്ങളും ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു റെഗുലർ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാവുക, നമുക്കൊരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് BNC സ്ക്രീനിങ് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടോ എന്നുള്ളതും നമുക്ക് ട്രാൻസ്മിഷൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഇതാണ് സാധാരണക്കാരൊരാളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
3: ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ കേട്ടത്. ഇത്രയും നേരം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നത് ഡോക്ടർ ശ്രീരാം ശങ്കർ ആയിരുന്നു. സർ, താങ്ക് യു സോ മച്ച്.
4: സോ താങ്ക് യു സുനിൽ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യവും സമൂഹത്തിന് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുള്ളൊരു കാര്യം, മഞ്ഞപ്പിത്തത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ച് വളരെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഈ ഒരു മെസ്സേജിലൂടെ പരമാവധി ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. വാക്സിനേഷൻ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ, അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് സംവിധാനങ്ങൾക്ക് വാക്സിനേഷൻ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ചെയ്യണം. സ്ക്രീനിങ്ങിന് എവിടെയൊക്കെ അവസരങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കരുത്. അങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷനും മാത്രമല്ല സമൂഹത്തിനും ഇതൊരു വലിയൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇതിൻ്റെ സ്ക്രീനിങ് സംവിധാനങ്ങളും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. എവിടെയൊക്കെ നമുക്കത് സ്ക്രീനിങ്ങിന് ഒരു അവസരം കിട്ടുന്നു അത് തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്യാനും മറ്റാർക്കെങ്കിലും ഈ ഒരു അസുഖം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റിന് എൻകറേജ് ചെയ്യേണ്ടതും കൂടി എല്ലാവരും ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ഇന്ന് ഈ ഇത്തവണത്തെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഒരു ചർച്ചയാണെങ്കിൽ പോലും ഈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്ന ദിവസം 28 വരെയാണ്. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് എന്നാണ്. അപ്പോൾ ഏത് ശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും എത്ര ശക്തി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ഇല്ലാതെയാക്കുക, എലിമിനേറ്റ് ചെയ്യുക, ഇന്ത്യയിൽ നിന്നും ഇത് തുടച്ചു നിൽക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം.
3: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക HLFM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: Law Point, know your rights.
2: കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശങ്ങളും പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്നറിയോ? വീടുകളോ കടമുറികളോ വാടകയ്ക്ക് എടുക്കുന്നവരും നൽകുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വാടക നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മളിൽ പലരും ഒന്നെങ്കിൽ ഒരു വീടോ കടമുറിയോ വാടകയ്ക്ക് എടുത്തവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം കെട്ടിടം മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുന്നവരായിരിക്കും അല്ലെ. എന്നാൽ ഈ വാടക ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ ഒപ്പിടുന്ന റെന്റ് എഗ്രിമെന്റ് അഥവാ വാടക കരാറിനെ കുറിച്ച് പലർക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴും ഇല്ല എന്നൊരു കാര്യമുണ്ടല്ലേ. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ഇത്. നാട്ടിലെ ഭൂരിഭാഗം വാടക കരാറുകളും 11 മാസത്തേക്ക് മാത്രമായിരിക്കും തയ്യാറാക്കാറുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് 12 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ആകാതെ ഈ കൃത്യം 11 മാസം എന്ന് വെക്കുന്നത്? ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിന് പിന്നിലെ കൃത്യമായിട്ടുള്ള ഒരു നിയമവശമുണ്ട്. അതെന്താണ് കേൾക്കാം. ലോ പോയിന്റ്, ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ആക്ട് 1908 പ്രകാരം 1 വർഷമോ അതിൽ കൂടുതലോ കാലാവധിയുള്ള ഏത് വാടക കരാറും നിർബന്ധമായിട്ടും സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയൊരു തുക സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടി വരും. എന്നാൽ കാലാവധി 11 മാസമോ അതിൽ കുറവോ ആണെങ്കിൽ ഈ നിർബന്ധിത രജിസ്ട്രേഷൻ ആവശ്യമില്ല. കേവലം മുദ്രപത്രത്തിൽ, അതായത് സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറിയുടെ മുന്നിൽ വെച്ച് ഒപ്പിട്ടാൽ മാത്രം മതിയാകും അല്ലേ. അപ്പൊ പണവും സമയവും ലാഭിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഈ 11 മാസത്തെ കരാർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു വാടക കരാറിൽ വാടക തുക, അഡ്വാൻസ് തുക, കരാർ പുതുക്കേണ്ട നിബന്ധനകൾ എന്നിവ വ്യക്തമായി എഴുതിയിരിക്കണം. ഇത് രണ്ടു കൂട്ടരുടെയും സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: PowerPoint, Know Your Rights.
1: Yes, once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. തുടർന്ന് കേൾക്കാം. നമ്മൾ ബ്രേക്കിന് മുൻപ് പറഞ്ഞു നിർത്തിയത് കരാറുകളെ കുറിച്ചായിരുന്നു അല്ലെ. ഇനി പലപ്പോഴും കെട്ടിട ഉടമകളും വാടകക്കാരും തമ്മിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്ന ഒരു വിഷയമാണ് എന്ത്? വാടകക്കാരെ ഒഴിപ്പിക്കൽ, എവിക്ഷൻ ലോ. എനിക്ക് നാളെ തന്നെ ഈ ഒരു മുറി ഒഴിഞ്ഞു തരണം, അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഞാൻ പുറത്തെടുത്ത് കളയും എന്നൊരു കെട്ടിട ഉടമ വിചാരിച്ചാൽ പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. നിയമപരമായി അതിനുള്ള അവകാശമുണ്ടോ? ഉത്തരം വളരെ വ്യക്തമാണ് കേട്ടോ, ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് എന്താ, ഇന്ത്യയിലെയും കേരളത്തിലെയും റെന്റ് കൺട്രോൾ നിയമങ്ങൾ പ്രകാരം ഒരു കെട്ടിട ഉടമയ്ക്ക് കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്നൊരു ദിവസം വാടകക്കാരനെ ഇറക്കി വിടാനായിട്ട് നിയമപരമായി യാതൊരു അവകാശവുമില്ല. വാടകക്കാരനെ ഒഴിപ്പിക്കണമെങ്കിൽ വാടക കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സാധാരണയായിട്ട് ഒരു മാസം അല്ലെങ്കിൽ 3 മാസം മുൻപ് രേഖാമൂലം എന്താ നോട്ടീസ് നൽകിയിരിക്കണം. ഇനി വാടകക്കാരൻ ഒഴിഞ്ഞു തരുന്നില്ലെങ്കിലോ? ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ കറണ്ടും വെള്ളവും ഒന്നും കട്ട് ചെയ്തിട്ടൊന്നും അവരെ ഒഴിപ്പിക്കാനായിട്ട് ഉടമയ്ക്ക് അധികാരമില്ല. അങ്ങനെ ചെയ്താൽ വാടകക്കാരന് പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ പരാതിപ്പെടാം. അപ്പോ നിയമപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വാടകക്കാരൻ തുടർച്ചയായിട്ട് വാടക നൽകാതിരിക്കുക, കെട്ടിടത്തിന് കേടുപാടുകൾ വരുത്തുക, ഉടമയ്ക്ക് സ്വന്തം ആവശ്യത്തിന് കെട്ടിടം അടിയന്തരമായി വേണ്ടി വരിക എന്നീ സാഹചര്യങ്ങളിൽ മാത്രമേ കോടതി വഴി ഈ ഒരു ഒഴിപ്പിക്കൽ സാധ്യമാകുള്ളൂ. ഇനിയും നമുക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ച് നിയമങ്ങൾ പറയാനായിട്ട് ബാക്കിയുണ്ട്. കേൾക്കാം ലോ പോയിന്റ് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പോയിന്റിലേക്ക്. ലാ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജി ആയില്യ. ലാ പോയിന്റ് തുടരുന്നു. അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന പലരും നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് കെട്ടിട ഉടമകൾ തന്നിഷ്ടപ്രകാരം വലിയ തുക വാടക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ വീട്ടിലെ പൈപ്പോ വയറിങ്ങോ കേടായാൽ അത് ആര് നന്നാക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. എന്താണ് ഇതിനെ കുറിച്ച് നിയമം പറയുന്നത്? ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണയായി വാടക കരാർ പുതുക്കുമ്പോൾ 5% മുതൽ 10% വരെ മാത്രമേ വാടക വർദ്ധിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്ന് കരാറിൽ മുൻകൂട്ടി എഴുതി വെക്കാറുണ്ട്. കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച് കെട്ടിട ഉടമയ്ക്ക് അന്യായമായ വാടക കൂട്ടാൻ നിയമം അനുവദിക്കുന്നില്ല. ഇനി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ, അതായത് മെയിന്റനൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വലിയ തകരാറുകൾ, അതായത് മേൽക്കൂര ചോർന്നൊലിക്കുക, ചുവരുകൾക്ക് കേടുപാട് വരിക, പ്രധാന പ്ലംബിംഗ് ലൈനുകളുടെ തകരാറുകൾ എന്നിവ പരിഹരിക്കേണ്ടത് പൂർണ്ണമായും കെട്ടിട ഉടമയുടെ ബാധ്യതയാണ്. എന്നാൽ ബൾബ് മാറുന്നത് പോലെയുള്ള ചെറിയ ദൈനംദിന അറ്റകുറ്റപ്പണികൾ വാടകക്കാരൻ സ്വന്തം ചിലവിൽ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ കെട്ടിട ഉടമ പ്രധാന പണികൾ ചെയ്തു തരുന്നില്ലെങ്കിൽ വാടകക്കാരന് അത് സ്വന്തം ചിലവിൽ ചെയ്ത ശേഷം ആ തുക പ്രതിമാസം വാടകയിൽ നിന്ന് കുറയ്ക്കാനായിട്ടും നിയമപരമായി അവകാശമുണ്ട്.

0: point. Know your rights.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ലോ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് കേട്ടോ. അതായത് വാടകക്കാരനും കെട്ടിട ഉടമയും തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ പറ്റാത്ത വിധം വലിയ തർക്കങ്ങൾ ഉണ്ടായാൽ നമ്മൾ എവിടെയാണ് പരാതി നൽകേണ്ടത്? അതായത് സാധാരണ സിവിൽ കോർട്ടിലാണോ നമ്മൾ പോകേണ്ടത്? പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, തെറ്റായ ധാരണകൾ ഉണ്ടെന്നുള്ളതാണല്ലേ. അതിൽ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, വാടക സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധാരണ സിവിൽ കോടതികൾക്ക് പകരം പ്രത്യേകമായി രൂപീകരിച്ചിട്ടുള്ള കോടതികളാണ് റെന്റ് കൺട്രോൾ കോടതികൾ. സാധാരണയായിട്ട് മുൻസിഫ് കോടതികളാണ് റെന്റ് കൺട്രോൾ കോടതികളായിട്ട് പ്രവർത്തിക്കാറ്. അപ്പോൾ വാടക ലഭിക്കാതിരിക്കുകയോ കെട്ടിടം ഒഴിഞ്ഞു തരാതിരിക്കുകയോ ചെയ്താൽ ഉടമസ്ഥന് ഈ ഒരു കോടതിയെ സമീപിക്കാം. അതുപോലെ കെട്ടിട ഉടമസ്ഥൻ കറന്റും വെള്ളവും ഒക്കെ നിക്ഷേപിക്കുകയോ അന്യായമായി ഒഴിപ്പിക്കാൻ നോക്കുകയോ ചെയ്താൽ വാടകക്കാരനും ഈ ഒരു കോടതിയിൽ നിന്നും സംരക്ഷണ ഉത്തരവ്, പ്രൊട്ടക്ഷൻ ഓർഡർ സമ്പാദിക്കാം. അപ്പോൾ റെന്റ് കൺട്രോൾ കോടതിയുടെ വിധിയിൽ തൃപ്തരല്ലെങ്കിൽ അതിന് മുകളിലുള്ള റെന്റ് കൺട്രോൾ അപ്പീൽ അതോറിറ്റിയെയും, അതായത്

ആർസിയെയും സമീപിക്കാവുന്നതാണ്. അപ്പോ നിയമം രണ്ട് കൂട്ടരുടെയും അവകാശങ്ങൾ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന ലാ പോയിന്റ് ആണ്, കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഈ ഒരു ലാ പോയിന്റിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ പോവാണ്. വീണ്ടും ഞാൻ ലാ പോയിന്റുമായിട്ട് മറ്റൊരു നിയമവും നിയമവശവുമായിട്ട് വരും. അപ്പോൾ അതുവരേക്കും till then it's me RJ Ailya signing off. Keep on listening Ahalya from 90.4 KTK kutukoda.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: മാനത്തോരു മഞ്ഞക്കൂട് മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളിട്ടു ഞാൻ

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ആഴ്ചവട്ടം, കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം.
1: പോയവാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. ഇന്ന് ആഴ്ചവട്ടത്തിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ. കയ്യേറ്റക്കാരുടെ കോടാലി കൈകൾ വെട്ടിപ്പിളർന്ന് ആകെ തകർത്തെറിഞ്ഞ ചക്രമുടിയിലേക്ക് നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തം എത്തുന്നു. മലയിലുടനീളം നീലക്കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ വരുന്ന നവംബറോടെ മലം മുഴുവൻ നീലക്കടലായി മാറും. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ ചക്രമുടിയിൽ 2014 ഇതിനു മുമ്പ് കുറിഞ്ഞി പൂത്തത്. വസന്തം എത്തുന്നതോടെ മൂന്നാർ, മറയൂർ മേഖലകളിലേക്ക് വിനോദസഞ്ചാരികളുടെ വലിയൊരു പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു കാര്യം, തൊഴിലിനോടുള്ള ആത്മാർത്ഥതയ്ക്ക് അർഹമായ ആദരത്തെക്കുറിച്ചാണ്. എല്ലാ മാസവും സംസ്ഥാനത്തെ മികച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവാർഡ് നൽകാൻ KSRTC തീരുമാനിച്ചത്. പോയവാരം ഓരോ ഡിപ്പോയിലെയും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തി അവരിൽ നിന്നാണ് സംസ്ഥാനതല പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. യൂണിറ്റ് ഓഫീസർ, ചെയർമാനും സൂപ്രണ്ട് കൺവീനറുമായ 5-അംഗ സമിതിയാണ് താഴെത്തട്ടിൽ ഇവരുടെ മികവ് പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്തുക. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ ഉപാധ്യക്ഷനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചത് പോയവാരം. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിൽ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. കേരള കേഡറിൽ നിന്നുള്ള 1970 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ചന്ദ്രശേഖർ 2011 സർവീസിൽ നിന്ന് വിരമിച്ചത്. മറ്റൊരു കാര്യം, പൈതൃക റെയിൽവേ പാതകളിൽ മലിനീകരണം തീരെയില്ലാത്ത ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കുന്നത് റെയിൽവേ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഊട്ടി, ഡാർജിലിംഗ്, കാൽക്ക, ഷിംല ഉൾപ്പെടെ 30-ലേറെ സ്ഥലങ്ങളാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടങ്ങളിലെ സവിശേഷമായ ഭൂപ്രകൃതി കാരണം ട്രാക്ക് വികസനവും വൈദ്യുത ലൈനുകൾ വലിക്കുന്നതും പ്രകൃതി ഭംഗി നശിപ്പിക്കും. നിരവധി തുരങ്കങ്ങളും കൊടും വളവുകളും ഉള്ളതിനാൽ നിർമ്മാണവും ദുഷ്കരമാണ്. നിലവിലുള്ള ട്രെയിനുകൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തിന് പരിഹാരമായാണ് നീരാവി മാത്രം പുറന്തള്ളുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് വൻ ആശ്വാസം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 120 അധിക ബാച്ചുകൾ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് പോയ വാരം. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നീ രീതിയിലാണ് ഈ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത്. ഒരു ബാച്ചിൽ 60 കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുമെന്നതിനാൽ ആകെ 7200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം നേടാനാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെ സ്ത്രീകൾക്ക് മാത്രമായി പിങ്ക് ബസ് സർവീസുമായി KSRTC. പ്രാരംഭഘട്ടമായി തിരുവനന്തപുരം നഗരത്തിലെ ടെക്നോ പാർക്ക് റൂട്ടിലാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരിച്ച് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനം പുറത്തിറക്കിയത് പോയവാരം. അനു ഗ്രോവർ ബലിഗിയാണ് സ്പെഷ്യൽ ജഡ്ജ്. പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് 2024 പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ക്രിമിനൽ കേസുകളും ഈ കോടതിയിലായിരിക്കും വിചാരണ ചെയ്യുക. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത് പോയവാരം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്ന നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിന്റെ റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാണ് ഈ ഒരു നടപടി. നിലവിലെ ആലപ്പുഴ MLA AD തോമസ് അടക്കമുള്ളവർക്കായിരുന്നു അന്ന് മർദ്ദനമേറ്റത്. പാചകവാതക വില ഇരട്ടിയോളമായതിനൊപ്പം മുട്ടയുടെയും പാലിന്റെയും വില കുതിച്ചുയർന്നതോടെ സ്കൂളുകളിലെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി വലിയ പ്രതിസന്ധിയിലായി. നിലവിലെ സർക്കാർ വിഹിതം കൊണ്ട് മുന്നോട്ടു പോകാൻ സ്കൂളുകൾ പാടുപെടുകയാണ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില ഉയർന്നതാണ് പ്രധാന തിരിച്ചടിയായത്. ആനുകാലിക വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ.

സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. UDF സർക്കാരിന് വലിയ ആശ്വാസം പകർന്ന് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 6,610 കോടി രൂപയുടെ വർധനവുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇത്. 9,379 കോടിയായിരുന്ന GST വരുമാനം 11,778 കോടിയായി ഉയർന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയത്. ഇതോടെ വികസന ചെലവുകൾ കഴിഞ്ഞ വർഷത്തെ 3,534 കോടിയിൽ നിന്ന് ഇരട്ടിയിലധികമായി ഉയർന്നതായി അക്കൗണ്ടന്റ് ജനറലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനറിക് മരുന്നുകൾക്ക് ഘട്ടംഘട്ടമായി തീരുവ വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. 2028 ഓഗസ്റ്റ് മുതൽ താരിഫ് 100% 2029 ഓഗസ്റ്റ് മുതൽ 200% ഉയർത്താനാണ് പ്ലാൻ. അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി ഔഷധ നിർമ്മാണം US മാറ്റാനാണ് ഇത്. പ്രഖ്യാപനം വന്നതോടെ സൺഫാർമ സിപ്ല ലുപ്പിൻ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾക്ക് തിരിച്ചടി നേരിട്ടു. കർഷകരുടെ നട്ടലിലൊടിച്ച രാസവളങ്ങൾക്ക് വീണ്ടും വില കൂടി. യൂറിയ ഒഴികെയുള്ള സമ്മിശ്ര വളങ്ങൾക്കെല്ലാം ചാക്കൊന്നിന് 200 രൂപ മുതൽ 300 രൂപ വരെയാണ് ഉയർന്നത്. 1760 രൂപയുണ്ടായിരുന്ന ഫാക്ടംഫോസിന് 2,100 രൂപയും പൊട്ടാഷിന് 1,900 നിന്ന് 2,100 രൂപയുമായി. എന്നാൽ വില മാറാതിരിക്കുന്ന യൂറിയ വിപണിയിൽ ആവശ്യത്തിന് കിട്ടാനുമില്ല. അന്താരാഷ്ട്ര വിപണിയിലെ പ്രതിസന്ധിയും യുദ്ധം മൂലം അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നതുമാണ് കാരണം. ലാഭത്തിന്റെ കാര്യത്തിൽ വൻ റെക്കോർഡിട്ട് ആൽഫാബെറ്റ്. ഒരു പാദത്തിൽ $100 ബില്യൺ കൂടുതൽ ലാഭം നേടുന്ന ലോകത്തിലെ ആദ്യ കമ്പനിയായി ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫാബെറ്റ് മാറി. രണ്ടാം പാദ വരുമാന കണക്കുകൾ പ്രകാരം 112.1 ബില്യൺ കമ്പനിയുടെ അറ്റാദായം. ഇത് മുൻ വർഷത്തേക്കാൾ 4 ഇരട്ടിയോളമാണ്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴക്കുറവ് മൂലം നെൽകൃഷി അനിശ്ചിതത്വത്തിലായതോടുകൂടി ഓണത്തിന് മുന്നോടിയായി കേരളത്തിൽ അരിവില കുതിക്കുന്നു. ഇതിനൊപ്പം വെളിച്ചെണ്ണ വിലയും 10 രൂപ വരെ വർധനവുണ്ടായി. തഞ്ചാവൂർ അടക്കമുള്ള മേഖലകളിൽ കർഷകർ കൃഷിയിറക്കാതെ മാറി നിൽക്കുന്നത് ഓണക്കാലത്ത് വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കും. എന്നാൽ ഇത് വ്യാപാരികളുടെ കൃത്രിമ വിലക്കയറ്റ നീക്കമാണോ എന്നും സർക്കാർ സംശയിക്കുന്നുണ്ട്. ആഴ്ചവട്ടമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വിശേഷങ്ങളാണ് അറിഞ്ഞത്. ഇനി രാഷ്ട്രീയ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി രാഷ്ട്രീയ വിശേഷങ്ങൾ. മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ബാനർ കെട്ടി ഭക്ഷണ വിതരണം നടത്തുന്നത് അനുവദിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കർശന നിലപാടെടുത്തത് പോയ വാരം. ഡിവൈഫൈ എന്നല്ല യൂത്ത് കോൺഗ്രസിന്റെയോ സേവാഭാരതിയുടെ പ്രവർത്തനം ആശുപത്രികൾക്കുള്ളിൽ സമ്മതിക്കില്ല എന്നും ഭക്ഷണ വിതരണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മാത്രമാക്കുമെന്നും മന്ത്രി പോയ വാരം വ്യക്തമാക്കി. എന്നാൽ പൊതുച്ചോർ വിതരണത്തിൽ ഈഗോ കാണിക്കരുത് എന്നും തീരുമാനത്തിനു മുമ്പ് സംഘടനകളുമായി ചർച്ച നടത്തണമായിരുന്നുവെന്നും വി മുഹമ്മദ് റിയാസ് MLA തിരിച്ചടിക്കുകയും ചെയ്തു. രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് പോയ വാരം കണ്ടത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ പോലീസ് വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്തത് പോയ വാരം. 3 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലായിരുന്നു പോലീസ് നടപടിയുണ്ടായത്. അഖിലേഷ് യാദവ്, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, DK ശിവകുമാർ തുടങ്ങിയ നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ബലപ്രയോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. UDF ഭരണത്തിലായിരുന്ന പാലാ നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത് പോയ വാരം. കോൺഗ്രസ് വിപ്പ് ലംഘിച്ചെത്തിയ അംഗങ്ങളും വിമതയായി വിജയിച്ച മായ രാഹുലും LDFനെ പിന്തുണച്ചതാണ് UDFന് പ്രഹരമായി.

സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജിവെച്ചത് പോയ വാരം. ബിട്ടുവിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. രാജ്യസഭാ കാലാവധി പൂർത്തിയായിട്ടും രാജി സമർപ്പിക്കാതിരുന്ന അദ്ദേഹത്തോട് ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. രാഷ്ട്രീയ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. AI കമ്പനികളെയും ശക്തമായ AI ടൂളുകളെയും വരുതിയിലാക്കാൻ ട്രംപ് ഭരണകൂടം നീക്കങ്ങൾ നടത്തുന്നതിനിടെ US പ്രധാന AI നിയന്ത്രണ ഏജൻസിയായ CAISA തലവൻ ക്രിസ് ഫോൾ അപ്രതീക്ഷിതമായി രാജിവെച്ചു. ചുമതലയേറ്റ് വെറും 3 മാസത്തിനുള്ളിലാണ് ഈ ഒരു രാജി ഉണ്ടായത്. പശ്ചിമേഷ്യയിൽ US-ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ചെങ്കടലിൽ സൗദിയുടെ എൻസെലിയ, ലൈല എന്നീ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതരുടെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായത് പോയ വാരം. ഉപരോധം ലംഘിച്ചതിനാണ് ആക്രമണമെന്നാണ് ഹൂതികളുടെ അവകാശവാദം. ആക്രമണത്തിൽ എൻസെലിയ കപ്പലിന് തീ പിടിച്ചെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് സൗദി അറിയിച്ചു. ഇറാൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ $1.15 trillion വമ്പൻ പ്രതിരോധ ചെലവ് ബില്ലിന് അമേരിക്കൻ പ്രതിനിധിസഭ അംഗീകാരം നൽകിയത് പോയ വാരം. ട്രംപിന്റെ നിർണായക വിജയമായി കണക്കാക്കുന്ന ബില്ലിലൂടെ സൈനികർക്ക് 5 മുതൽ 7% വരെ ശമ്പള വർധനവും കഴിഞ്ഞ വർഷത്തേക്കാൾ $250 ബില്യൺ അധിക തുകയും പ്രതിരോധത്തിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാന്റെ ക്രൂഡ് ഓയിൽ വിൽക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും എണ്ണ വിൽക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബഫ് മുന്നറിയിപ്പ് നൽകിയത് പോയ വാരം. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നാണ് ഇറാന്റെ നിലപാട്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സുരക്ഷാ ചെക്ക് പോസ്റ്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിയുണ്ടായ ഭീകരാക്രമണത്തിൽ 12 സൈനികരും 2 പോലീസുകാരും 1 വനപാലകനും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടത് പോയ വാരം. തുടർന്ന് സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 12 ഭീകരരെ വധിച്ചു. ലോകവിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ കേട്ടത്. ഇനി സാങ്കേതിക ലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി സാങ്കേതിക രംഗത്തെ വിശേഷങ്ങൾ. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോമിന്റെ പൂർണ്ണമായും പുതിയ രൂപത്തിലുള്ള ആൻഡ്രോയിഡ് ആപ്പ് പുറത്തിറക്കിയത് പോയ വാരം. ഒരു വർഷത്തെ വികസനത്തിന് ശേഷമെത്തിയ ഈ ആപ്പ് വേഗമേറിയ പ്രവർത്തനം, മെച്ചപ്പെട്ട സ്ക്രോളിംഗ്, വേഗത്തിലുള്ള നോട്ടിഫിക്കേഷനുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വൻ വിപ്ലവമാണ്. അടുത്തൊരു കാര്യം, ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഓഫ്ലൈൻ ടാപ്പ് ആൻഡ് പേ യു പി ഐ സംവിധാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നു. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ പോലെ ഫോണും പിഒഎസ് മെഷീനും ഓഫ്ലൈൻ ആയിരിക്കുമ്പോൾ NFC സാങ്കേതിക വിദ്യ വഴി ഇനി പണം ഇടപാട് നടത്താം. ചൈനീസ് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ഒറിയൻ സ്പേസിന്റെ ഗ്രാവിറ്റി 1 റോക്കറ്റ് കിഴക്കൻ ചൈന കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത് പോയവാർ. 9 ഉപഗ്രഹങ്ങളെയും ഒരു പരീക്ഷണ ഉപകരണത്തെയും റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ചു. വാട്സപ്പ് വെബിലും വിൻഡോസിലും പങ്കുവയ്ക്കപ്പെടുന്ന PDF ഫയലുകൾ ഇനി ആപ്പിൽ നിന്ന് പുറത്തു പോകാതെ തന്നെ എഡിറ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ ഭീമനായ അഡോബിയാണ് ഈ ഒരു ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇ-കൊമേഴ്സ് ഭീമനായ ഫ്ലിപ്കാർട്ട് ഉടൻ തന്നെ ഭക്ഷണ വിതരണ സേവന രംഗത്തേക്ക് എത്തുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. തുടക്കത്തിൽ നിശ്ചിത ഉപഭോക്താക്കളിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ സേവനം നൽകിയ ശേഷമായിരിക്കും രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുകയെന്ന് ഗ്രൂപ്പ് CEO കല്യാൺ കൃഷ്ണമൂർത്തി വ്യക്തമാക്കുകയും ചെയ്തു. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി കായിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

കായിക രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. ഫുട്ബോൾ വിശ്വ വിജയികളായി സ്പെയിൻ. എക്സ്ട്രാ ടൈമിൽ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഏക ഗോളിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ കീഴ്പ്പെടുത്തി സ്പെയിൻ രണ്ടാം തവണയും ഫുട്ബോൾ ലോകകപ്പ് കിരീടം ചൂടിയത്. മത്സരത്തിൽ അർജന്റീന ഗോൾ ലക്ഷ്യമാക്കി നടത്തിയത് കേവലം 2 ശ്രമങ്ങൾ മാത്രമായിരുന്നു. 2010 ശേഷം സ്പെയിനിന്റെ രണ്ടാം ലോകകപ്പാണ് ഇത്. സ്പെയിൻ ലോകകപ്പ് നേടിയതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീഡിയോ ചർച്ചയായതും പോയ വാരമായിരുന്നു. സ്പെയിൻ ക്യാപ്റ്റൻ റോഡ്രിക്ക് ട്രോഫി കൈമാറിയ ശേഷവും വേദിയിൽ നിന്ന് മാറാതിരുന്ന ട്രംപിനെ ഒടുവിൽ ഫിഫ അധ്യക്ഷൻ ജിയാനി ഇൻഫാന്റിനോ ഓടിയെത്തി മാറ്റി നിർത്തിയ ശേഷമാണ് ക്യാപ്റ്റന് ട്രോഫി ഉയർത്താനായത്. ലോകകപ്പ് പൂർത്തിയായതോടുകൂടി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാതെ പോയ 16 ടീമുകളുടെ പരിശീലകർക്കാണ് സ്ഥാനം നഷ്ടമായത്. ഇതിൽ ഫ്രാൻസിന്റെ ദിദിയർ ദശോ മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് സ്ഥാനമൊഴിഞ്ഞത്. അതേസമയം സ്പെയിൻ, അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട് പരിശീലകർ സ്ഥാനത്ത് തുടരും. മെക്സിക്കോയുടെ ഇതിഹാസ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചോവ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് പോയ വാരം. മെസ്സിക്കും റൊണാൾഡോയ്ക്കുമൊപ്പം 6 ലോകകപ്പുകളിൽ പങ്കെടുത്ത അപൂർവ താരമാണ് ഒച്ചോവ. 22 വർഷം നീണ്ട കരിയറാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. അടുത്ത വർഷം നടക്കുന്ന ഏകദിന ലോകകപ്പിൽ മത്സരക്രമം 3 ഘട്ടങ്ങളാക്കാൻ ICC തീരുമാനിച്ചത് പോയ വാരം. 14 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് റൌണ്ടിന് മുമ്പായി സൂപ്പർ സീരീസ് റൌണ്ടും സെമിഫൈനലിന് മുമ്പായി സൂപ്പർ 7 റൌണ്ടും ഉൾപ്പെടുത്തും. കായിക വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയത് പോയ വാരം ഓഗസ്റ്റ് 7-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാളത്തിലെ പ്രമുഖ നടനും ഭാര്യയും ചേർന്ന് തനിക്കെതിരെ പെയ്ഡ് PR വർക്ക് നടത്തുന്നുവെന്ന് നടൻ ജോജു ജോർജ്. വരവ് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം ലൈവിലാണ് നടന്മാർക്കെതിരെ ജോജുവിന്റെ ഈ ഒരു തുറന്നടിക്കൽ ഉണ്ടായത്. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏലിയൻ കോമഡി ചിത്രം പ്ലൂട്ടോയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് പോയ വാരം. നീരജ് മാധവും അൽതാഫും ഒന്നിക്കുന്ന ചിത്രം ആദിത്യൻ ചന്ദ്രശേഖറാണ് സംവിധാനം ചെയ്യുന്നത്. ജൂലൈ 30 ചിത്രം തിയേറ്ററുകളിൽ എത്തും. മലയാളത്തിലെ വേറിട്ട മിസ്റ്ററി ത്രില്ലർ ചിത്രം മായൻ സിനിമയുടെ അന്താരാഷ്ട്ര ഷെഡ്യൂളിന് റഷ്യയിൽ ഔദ്യോഗികമായി തുടക്കമായത് പോയ വാരം. കഥാപരിസരം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് റഷ്യയിലെ ചിത്രീകരണം. പ്രതിസന്ധികൾ കടന്നെത്തിയ വിജയ് ചിത്രം ജനനായകൻ ബോക്സ് ഓഫീസിൽ തകർപ്പൻ കുതിപ്പ് തുടരുന്നു. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ആഗോളതലത്തിൽ 80 കോടിയിലധികം രൂപ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 5.8 കോടി രൂപ സ്വന്തമാക്കി. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ കേട്ടത്. ഇനി പോയ വാരം വിടവാങ്ങിയ പ്രമുഖരെ കുറിച്ചറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരം വിടവാങ്ങിയ പ്രമുഖർ. സമസ്ത കേരള ജമായത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചത് പോയ വാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരൂർ കാട്ടെ വസതിയിലായിരുന്നു അന്ത്യം. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്. സമസ്തയുടെ വളർച്ചയിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ മറക്കാനാവാത്തതാണ്. സംഭവബഹുലമായ ഒരാഴ്ച പിന്നിടുകയാണ്. പോയ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളും വിശേഷങ്ങളുമായി എത്തിയ ആഴ്ചവട്ടവും ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത ആഴ്ച വന്നിരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്കെത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു.

0: വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്
6: അൻഷ കരീം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസത്തിൽ ധീര സൈനികർക്ക് മൻ കി ബാത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിലെ ഉൽപാദനത്തിലും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 2026 പൊതുപരീക്ഷ അധ്യായ മാർഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് സൌജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതം അതിന്റെ വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതുതലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച മോട്ടോർ സൈക്കിൾ യാത്രയെ അനുസ്മരിച്ചു. വൺ റൈഡ് വൺ നേഷൻ വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സഞ്ചരിച്ച യാത്ര സൈനികരുടെ ത്യാഗം ഓർമ്മപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. നാവികസേനയുടെ ഭാഗമായ INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അറിയിച്ചു. പ്രതിരോധ മേഖലയിലെ ഉൽപാദനത്തിനും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യയുമായി ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി കരാർ ഒപ്പിട്ടതായും പ്രധാനമന്ത്രി അറിയിച്ചു. ജൂലൈ 4 ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ പ്രചാരണം ബഹുജന പ്രസ്ഥാനമായി മാറിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ 1500 കുളങ്ങൾ നിർമ്മിച്ചതും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ക്യാച്ച് ദ റെയിൻ പദ്ധതിക്ക് ആവേശോജ്വല ഫലം കണ്ടതും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി വെള്ളവും വരും തലമുറയുടെ ഭാവിയിലെ ഏറ്റവും വലിയ സ്വത്താണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി.
7: की बात के पिछले एपिसोड में मैंने आप कैच द रेन अभियान की चर्चा की. मैंने आग्रह किया था कि बारिश की हर बूंद को सहजने के इस अभियान को जन आंदोलन बनाएं. कैच द रेन का संदेश बहुत सीधा है, जहां बारिश गिरे, जब बारिश गिरे पानी को वहीं सहेजिए. इसलिए 4 जुलाई से देश भर में एक विशेष अभियान भी चलाया जा रहा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही है.
6: ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം ആദ്യമായി നേടിയ ഇന്ത്യക്കാരി PV സിന്ധുവിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയം നേടിയ ഇന്ത്യൻ വനിതാ ടീമിനെയും നരേന്ദ്രമോദി അനുമോദിച്ചു.
7: ഹമാരി ടീമിനെ 270 റണോ കെ ബഡേ അന്തർ സെ യഹ മുക്കാബല ജീത ലേക്കിൻ ബാത് സിർഫ് ഇത്നി സി നഹീ ഹൈ ലോർഡ്സ് കെ ലംബേ ഇതിഹാസ് മേ യഹ മഹിലാഓ കി ടീം കാ പഹല ടെസ്റ്റ് 1983 മേ ഇസീ മൈദാൻ പർ ഭാരത് നെ അപ്നാ പഹല ക്രിക്കറ്റ് വിശ്വ കപ്പ് ജീത അബ് ഹമാരി നാരി ശക്തി നെ യഹ ദേശ് കാ നാം റോഷൻ കിയ കുച്ച് ഛോട്ടേ പ്രയാസ് ഐസേ ഭീ ഹോതേ ഹൈ ജോ ബഹുത് മായനെ രഖതേ ഹൈ.
6: എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബ് മൻ കി ബാത്തിൽ പരാമർശ വിധേയമായി. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ച് ലളിതമായി വിശദീകരിച്ച സ്കൂളിലെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ ജനപ്രിയമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
7: കേരളം മേ എറണാകുളം കെ സൌത്ത് ചിറ്റൂർ മേ സ്പോർട്സ് കെ ഐസേ ഹി എക് പ്രയാസ് കെ ബാരേ മേ പതാ ചലാ ഹൈ വഹാ കെ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീക്കെ സെ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ ഇസ് പ്രോജക്ട് കോ അക്ഷർ കന്ദുക് നാം ദിയാ ഗയാ ഹൈ ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ ശബ്ദോ സെ ജോഡ് കർ ആസാൻ തരീക്കെ സെ സംജായാ ജാതാ ഹൈ ഇസ്സെ സീഖനേ മേ ആനന്ദ് മിൽതാ ഹൈ സാഥ് ഹി ഖേലോ സെ ലോഗോ കാ ജുഡാവ് ഭീ ബഡ്താ ഹൈ.
6: ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തത് യുവാക്കളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വിക്രം വണ്ണിന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ പൌരനെയും അഭിമാന പുളകിതനാക്കിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കശ്മീരിൽ പുല്ലും വൈക്കോലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വഗു എന്ന പായയുടെ ഉപയോഗവും പ്രചാരണവും വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഓരോരുത്തരും ഓരോ മരം നട്ടുപിടിപ്പിക്കണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഗണേശോത്സവകാലത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പകരം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ഉപയോഗിക്കണമെന്നും ഇത് പ്രകൃതിയോട് ആരാധനാ മനോഭാവം വർദ്ധിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുമ്പോൾ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കണമെന്ന് നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വിൽപ്പന 8,000 കോടിയോട് അടുത്തെത്തിയതായും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്നും ഡോക്ടർ കലാമിനോട് ആദരസൂചകം ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും തെരുവുകളിലും ദൃശ്യമാകണമെന്നും പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീര്യമൃത്യു വരിച്ച ധീരസൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രണാമമർപ്പിച്ചു. സൈനികരുടെ അസാധ്യ വീര്യവും അചഞ്ചല നിശ്ചയദാർഢ്യവും പരമോന്നത രാജ്യസ്നേഹവും സായുധസേനയുടെ മികച്ച പാരമ്പര്യത്തെയാണ് കാണിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാർഗിൽ യുദ്ധത്തെ ചരിത്രവിജയത്തിലേക്ക് നയിച്ച സൈനികരുടെ അസാമാന്യ ധീരതയ്ക്കും ത്യാഗത്തിനും മുന്നിൽ രാജ്യം ആദരവോടെ തലകുനിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിലെ പ്രധാന ചടങ്ങിൽ രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വീരനാരിമാരും വീരമാതാക്കളുമായി സംവദിച്ച കേന്ദ്രമന്ത്രി വെർച്വൽ വാക്ക് ത്രൂ പോർട്ടലും ഉദ്ഘാടനം ചെയ്തു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തിരഞ്ഞെടുത്തത്. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് സൌജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ കണ്ണൂരിൽ പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTCയുടെ പദ്ധതിയല്ല, ഗവൺമെന്റിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്സവകാലങ്ങളിൽ KSRTC സ്വകാര്യ വ്യക്തികളിൽ നിന്നും ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും CP ജോൺ അറിയിച്ചു. പുതിയ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാൽ വഖഫ് ബോർഡ് PM വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇരു വിഷയങ്ങളിലും നടപടി തുടങ്ങിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരിക്കുമ്പോഴാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. വാഗമണിലെ കയ്യേറ്റം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഒഴിപ്പിക്കലിനെതിരെ ആരും രംഗത്തു വന്നില്ലെന്നും കയ്യേറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് വ്യക്തമാക്കി. കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി ചെറുവാടിയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മലപ്പുറം കുറ്റിപ്പുറത്ത് കോഴിക്കോട് തൃശൂർ റോഡിൽ ഓടുന്ന സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 11:00 അപകടം. അമിത വേഗമാണ് അപകട കാരണം എന്നാണ് സൂചന. വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരി അനാഹത് സിംഗിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. അനാഹത്തിന്റെ വിജയം അവിശ്വസനീയമായ നേട്ടമാണെന്നും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസത്തിൽ ധീരസൈനികർക്ക് മൻ കി ബാത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിലെ ഉൽപാദനത്തിലും കയറ്റുമതിയിലും രാജ്യം തുടർച്ചയായി പുതിയ ഉയരങ്ങളിൽ എത്തുകയാണെന്നും പ്രധാനമന്ത്രി. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സംസ്കൃതം ക്ലബിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 2026 പൊതു പരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാർക്ക് സൌജന്യ ടിക്കറ്റ് കൊടുത്താൽ KSRTC ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: ഉപകരണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26th edition. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26th edition.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
7: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ശരത്. മലയാളികൾക്ക് സംഗതി പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ എന്നും വേണമെങ്കിൽ പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ സംഗീത യാത്രയെക്കുറിച്ചും മറക്കാനാകാത്ത ഗാനങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീരയാണ്. ഒരുപാട് പാട്ടുകൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും പവിത്രം എന്ന സിനിമയിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ പാട്ട് വാലിന്മേൽ പോവും. ഈ പാട്ടോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി അഹല്യ FM നിങ്ങളോടൊപ്പം RJ ഹീര.

ക്ഷണക്കത്ത് എന്ന സിനിമ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല അല്ലെ. ആ സിനിമയിൽ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ച് സമ്മാനിക്കുന്നതുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. ഈ വാച്ച് സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. അവിടെ നിന്നാണ് ഈ സിനിമയിലെ മറ്റെല്ലാ പാട്ടുകളും ഉണ്ടാകുന്നത്. അതാണ് മറ്റെല്ലാ പാട്ടുകളുടെയും ഒരു ബേസ് ട്യൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി പാട്ടുകൾ ക്ഷണക്കത്ത് എന്ന സിനിമയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം. മംഗളങ്ങൾ അരുളും ഓൺ അഹലി എഫും. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എല്ലാ പാട്ടുകളും സംഭവിക്കുന്നത് ഒരു നാച്ചുറൽ ഫ്ലോയിലാണ്. പ്രാർത്ഥിച്ച് ഒരു പാട്ടെടുക്കുന്നു, സ്നേഹത്തോടെ ആ ഹാർമോണിയത്തിൽ ഒന്ന് തൊടുന്നു, അപ്പോൾ ഏത് ട്യൂണാണ് ഒഴുകി വരുന്നത് അതാണ് ആ പാട്ട്. അങ്ങനെയാണ് ഓരോ കോമ്പോസിഷനെയും ശരത് എന്ന സംഗീത സംവിധായകൻ വിശേഷിപ്പിക്കുന്നത്, ഒരു നാച്ചുറൽ ഫ്ലോ. അങ്ങനെ ഒത്തിരി പാട്ടുകൾ മലയാള സിനിമയിലുണ്ടായി. അത്തരത്തിലൊരു സിനിമയാണ് സാഗരം സാക്ഷി എന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വേണ്ടി പാടിയ നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണഹലി എഫ് എം ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീരോ.

ഒരു സിനിമയുടെ എല്ലാ പാട്ടുകളും ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ ചെയ്യുന്നു. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. ശരത് എന്ന സംഗീത സംവിധായകൻ അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമയാണ് ക്ഷണക്കത്ത്. എന്നാൽ കമ്പ്യൂട്ടർ ഒന്നുമില്ലാത്ത കാലത്ത് അന്ന് തന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസിനെയും ഒരുപാട് സ്നേഹത്തോടുകൂടി ഓർക്കുന്ന ഒരാളുകൂടിയാണ് ശരത് സർ. ഇളയരാജ എന്ന മ്യൂസീഷ്യനെയാണ് ശരത് സർ എന്നും ഒരു ഇൻസ്പയറിംഗ് ഫിഗറായി കണ്ടിരുന്നത്. അദ്ദേഹം എല്ലാ നോട്ടുകളും എഴുതി വെച്ച് ഒരു പാട്ടിനെ സ്വന്തമാക്കുന്നത് പോലെ ഓരോ പാട്ടിനെയും സ്വന്തമാക്കണമെന്ന ആഗ്രഹം. അങ്ങനെ ഒരുപാട് സിനിമകളും ഒരുപാട് പാട്ടുകളും. അങ്ങനെയുണ്ടായ ഒരു പാട്ടാണ് സല്ലാപം കവിതയായി. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി FM, സ്റ്റേ ട്യൂൺഡ് വിത്ത് RJ ഹീറോ.

ഏറ്റവും അധികം ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ട്, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് സംഗീത സംവിധായകൻ ശരത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാട്ട് ഏതാണെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഏ, ഇത് ഇത്രയും ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ടായിരുന്നു എന്ന്. ശ്രീരാഗമോ എന്ന പാട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പവിത്രം എന്ന സിനിമയിൽ മലയാളികൾ നെഞ്ചോട് ചേർത്തൊരു ഗാനം. ഇതിലെ ടെൻഷൻ അടിപ്പിച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് സ്നേഹങ്ങൾ കാണിക്കുന്നുണ്ട്. തിലകൻ ചേട്ടനും ശ്രീവിദ്യ ചേച്ചിയും കെ പി സി ലളിത ചേച്ചിയും സേബോളും ലാലും ശോഭനയും, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് എന്നത് ഒരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് ശ്രീരാഗമം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, യേശുദാസിന്റെ ആലാപനം. ഓൺ അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഇന്റർവ്യൂല് എന്തുകൊണ്ടാണ് ശരത് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകൾ മലയാളികൾ ഇത്രയധികം ഓർത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനസ്സിൽ തട്ടി ചെയ്യുന്നതാണ് ഓരോ പാട്ടുകളും. എന്റെ ആത്മാവിട്ട് എഴുതുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകൾ ഇത്രയും ആൾക്കാർ ഓർത്തിരിക്കുന്നത്. ഓരോ പാട്ടിനും ജീവൻ ലഭിക്കുന്നത് അതിന്റെ ഉറവിടം ഏറ്റവും മനോഹരമാവുമ്പോൾ തന്നെയാണ്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം, സാഗരം സാക്ഷി എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്യാമസന്ധ്യ സൂര്യനെവിടെ എന്ന പാട്ട്. ഓണാഹല്യ FM നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദാസേട്ടനായിട്ട് വടക്കിട്ടുണ്ടാക്കിയ ഒരു പാട്ട്. അങ്ങനെ വേണം ഈ പാട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. സംഗീത സംവിധായകൻ ശരത് എന്ന പ്രതിഭ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചപ്പോൾ അതിലൊന്നാണ് രാവിൽ വീണാനാദം പോലെ. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് പാടിയ ഈ പാട്ട് പാടുന്ന സമയത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഏറ്റവും ഭംഗിയായി തന്നെ പുറത്തു വന്നൊരു പാട്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ നിന്നും ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

ശരത് എന്ന സംഗീത സംവിധായകന്റെ അനവധി പാട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോയ്സുകൾ ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്, ഒരുപാട് പാട്ടുകളുണ്ട് എന്നാലും ഈ പാട്ടിനോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അത്തരത്തിലൊരു പാട്ടാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പൊന്നോട് പൂവായി. ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നത്. പാട്ട് കഥകൾ പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല, മറ്റൊരു കഥയുമായി കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star B&CAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
3: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926446.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓണം കളറാക്കാൻ
6: 5R BM കാറ്റ് എക്സ്ട്രാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
7: കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: 2026 New Kia Seros segment le ethom megacha family car 5 star bn gap suraksha low floor access vishalamaya second row rear ventilated seatukal 80-ladhigam smart featureukal
2: ee odathinu swandhamaku oru pudhiya Kia Seros udan thottadutha Kia showroom sandarshikku
3: Kia movement that inspires
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു Kia Clavis.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന Kia Clavis. ഉടൻ തൊട്ടടുത്ത Kia ഷോറൂം സന്ദർശിക്കൂ.
8: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
9: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: Listen without break. With Ahalya FM 90.4. Kettu kettu kootu kooda.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ആദരമർപ്പിച്ചു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൌതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3-ാം T20 മത്സരത്തിൽ സിംബാബ്വേയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: കാർഗിൽ വിജയ് ദിവസ് ഈ ദിൻ ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. യെ ദിൻ ഹമേ അപ്നേ വീർ ജവാനോ കെ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊച്ചി ഊച്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുഷ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരെ സൈനികോ കെ സാമനേ ഥി. ലേക്കിൻ ഉൻക ഹൗസല ഹർ ചുനൌതി സേ ബഡാ ഥാ.
0: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGOV പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൌതുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: മുജെ കേരളം മേ എറണാകുളം കെ സൌത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസെ ഹി എക് പ്രയാസ് കെ ബാരേ മേ പതാ ചലാ ഹൈ. വഹാ കെ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സേ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷര കൌതുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സേ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷര കൌതുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ.
0: ഓരോ ഭാരതീയം അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപി പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രപദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജെ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിലെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2004 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു.

0: പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27 വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NBBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
1: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചക്ക് വളരെയധികം കൂടുതലാണ്. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
0: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരെ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കംതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യയ്ക്കെതിരായ 3 T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: Seltos ILO 5-star B&CAP സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കുളിതാടി.

അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണ ആക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദ്ദമായ നീവ ആയർദ്ദമായ നീവ.

0: ഹിറ്റ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: അഹല്യ എഫ്എം 90.4. ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: ഫാലിസ്
1: വിശാലയർ ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 സീറ്റർ ഓപ്ഷനുകൾക്ക് പറ്റിയ കംഫർട്ട് ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്
0: നിരവധി ഫാം ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടേത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷൻ.

1999 സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിൽ കഠിനമായ തണുപ്പിലും 0 ഡിഗ്രി താഴെയുള്ള കാറ്റിലും നമ്മുടെ ഭാരതീയ സൈനികർ ശത്രുക്കളോടെല്ലാം പോരാടി. ആ ഒരു കഥ നമ്മൾ ഒരിക്കലും മറക്കില്ലാലേ. കാർഗിൽ മലനിരകളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക വീണ്ടും പാറിച്ച ആ ദിനം, സ്വന്തം കുടുംബത്തെയും അവരുടെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ധീരരായ ആ സൈനികരെ നമ്മൾ വന്ദിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് കാർഗിൽ ദിവസ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നാഷണൽ പാരന്റ്സ് ഡേ. ഉണ്ടെങ്കിൽ അല്ലെ, രാത്രി നിൽക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരാറുണ്ട്. അവരുടെ എല്ലാ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി തരാറ് നമുക്കാണ് അല്ലേ. അപ്പോൾ അവരെ ഓർക്കാനായിട്ട് അവർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നാഷണൽ പാരന്റ്സ് ഡേ ആണ് ജൂലൈ 26. നിങ്ങൾ നാലുദിവസം നോക്കി ഇന്ന് നമ്മൾ എവിടെ എത്തി. ഇതിന് പിന്നിൽ അച്ഛൻ്റെയും അമ്മയുടെയും വീരാർത്ഥനയും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഞായറാഴ്ച അവർ ചേർത്ത് പിടിച്ച് ഒരു താങ്ക്സ് പറയാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടിക്കരുത് കേട്ടോ. അപ്പോൾ തിരക്കുകൾ മാറ്റിവെച്ച് അവർക്കായിട്ട് കുറച്ച് സമയം കൂടി നിങ്ങൾ ചെലവഴിക്കുക.

ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു ദാനം തെളിക്കുന്ന സമയത്ത് നമ്മൾ ടൈഗർ ഇന്ന് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. കാട്ടിൽ കടുവകൾ സുരക്ഷിതരാണെങ്കിൽ അതിനർത്ഥം ആ കാട് പ്രകൃതിയും സുരക്ഷിതമാണ് എന്നതാണ്. അപ്പോൾ നിങ്ങൾ വന്യജീവി സങ്കേതങ്ങളിലോ അല്ലെങ്കിൽ കാടുകളിലോ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ കാട്ടിൽ വെച്ച് കടുവയെ നേരിട്ട് കണ്ട അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇറങ്ങിയാണ്.

വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ. വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ്. ഈ ഒരാഴ്ചയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അങ്ങനെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിൽ പുഞ്ചിരി വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ജൂലൈ 30 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അഥവാ അന്താരാഷ്ട്ര സൗഹൃദ. പലപ്പോഴും ഈ ഒരു രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമായിട്ട് ചില കൂട്ടുകെട്ടുകളൊക്കെ മാറാറുണ്ട്. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ തോളിൽ കൈ തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അറിയില്ല. അപ്പോൾ ഇതൊന്നും ഒതുങ്ങരുത്. ഇവിടെ നിൽക്കുന്ന ആത്മാ ഒന്നോ രണ്ടോ പേരൊക്കെ ദിവസം എന്തായാലും നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു താങ്ക്, നീ എൻ്റെ കൂടെ നീണ്ട ഫ്രണ്ട്ഷിപ്പിൽ താങ്ക് പറയും. എന്നാ പോലും പറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സത്യം ഈ ഒരു ദിവസം നിങ്ങൾ ഓർക്കണമെങ്കിൽ പോലെ ചെയ്യണം.

അങ്ങനെ ഭാഗങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു ഡയറിയുടെ താളുകൾ എനിക്കിനെ അടച്ച സമയത്തിലേക്ക് എത്തുകയാണെന്നാണ് മറ്റൊരു പ്രത്യേകത. കൊള്ളാം അല്ലെ. അപ്പൊ എന്തായാലും ഇനിയൊരു പുതിയൊരു വാരത്തിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. അതുമാത്രമല്ല, പുതിയൊരു മാസം കൂടി വരാൻ പോവാണല്ലേ. അപ്പൊ പുതിയൊരു മാസം പിറക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പുതിയ പ്രതീക്ഷകളും ഊർജ്ജവും ഒക്കെ വേണം അല്ലെ. അപ്പൊ തളർച്ചകളെല്ലാം മാറ്റിവെച്ച് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നടക്കാന്നുള്ളതാണ്. അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും വിജയവും തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പതിയെ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോ ഈ വാരത്തിലെ വീക്കെൻഡ് ഡയറിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും സ്പെഷ്യൽ ഡേയ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. Take care and bye bye from your RJ Ailia. Keep on listening. Ahliya from 90.4 KTK to Kutukoodam.

0: സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്. ശരണ കോൺടാക്ട് 8590266.
1: എപ്പോഴെല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടാനും ചെയ്യാം. ഇതായി 15 മുതലുള്ളിൽ നേത്രദാനം നിങ്ങളുടെ ചെയ്യുക. വെളിച്ചവേകളെയും നേത്രഹല്യ ഐ ബാഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം ഹൃദയസ്പർശിയായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ശരത്. മലയാളികൾക്ക് സംഗതി പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ എന്നും വേണമെങ്കിൽ പറയാം. ഇന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ സംഗീത യാത്രയെക്കുറിച്ചും മറക്കാനാകാത്ത ഗാനങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ഒരുപാട് പാട്ടുകൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും പവിത്രം എന്ന സിനിമയിൽ ONV കുറിപ്പിന്റെ വരികൾക്ക് MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ പാട്ട് വാലിന്മേൽ പോവും. ഈ പാട്ടോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി അഹല്യ FM നിങ്ങളോടൊപ്പം ആർജി ഹീര.

ക്ഷണക്കത്ത് എന്ന സിനിമ മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല അല്ലേ. ആ സിനിമയിൽ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ച് സമ്മാനിക്കുന്നതുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥ. ഈ വാച്ച് സിനിമയിൽ കാണിക്കുന്ന സമയത്ത് ഒരു പശ്ചാത്തല സംഗീതമുണ്ട്. അവിടെ നിന്നാണ് ഈ സിനിമയിലെ മറ്റെല്ലാ പാട്ടുകളും ഉണ്ടാകുന്നത്. അതാണ് മറ്റെല്ലാ പാട്ടുകളുടെയും ഒരു ബേസ് ട്യൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി പാട്ടുകൾ ക്ഷണക്കത്ത് എന്ന സിനിമയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം. മംഗളങ്ങൾ അരുളും ഓൺ അഹലി എഫും. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എല്ലാ പാട്ടുകളും സംഭവിക്കുന്നത് ഒരു നാച്ചുറൽ ഫ്ലോയിലാണ്. പ്രാർത്ഥിച്ച് ഒരു പാട്ടെടുക്കുന്നു, സ്നേഹത്തോടെ ആ ഹാർമോണിയത്തിൽ ഒന്ന് തൊടുന്നു, അപ്പോൾ ഏത് ട്യൂണാണ് ഒഴുകി വരുന്നത് അതാണ് ആ പാട്ട്. അങ്ങനെയാണ് ഓരോ കോമ്പോസിഷനെയും ശരത് എന്ന സംഗീത സംവിധായകൻ വിശേഷിപ്പിക്കുന്നത്, ഒരു നാച്ചുറൽ ഫ്ലോ. അങ്ങനെ ഒത്തിരി പാട്ടുകൾ മലയാള സിനിമയിലുണ്ടായി. അത്തരത്തിലൊരു സിനിമയാണ് സാഗരം സാക്ഷി എന്നത്. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് വേണ്ടി പാടിയ നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RG ഹീര.

ഒരു സിനിമയുടെ എല്ലാ പാട്ടുകളും ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ ചെയ്യുന്നു. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. ശരത് എന്ന സംഗീത സംവിധായകൻ അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമയാണ് ക്ഷണക്കത്ത്. എന്നാൽ കമ്പ്യൂട്ടർ ഒന്നുമില്ലാത്ത കാലത്ത് അന്ന് തന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസിനെയും ഒരുപാട് സ്നേഹത്തോടുകൂടി ഓർക്കുന്ന ഒരാളുകൂടിയാണ് ശരത് സർ. ഇളയരാജ എന്ന മ്യൂസീഷ്യനെയാണ് ശരത് സർ എന്നും ഒരു ഇൻസ്പയറിംഗ് ഫിഗറായി കണ്ടിരുന്നത്. അദ്ദേഹം എല്ലാ നോട്ടുകളും എഴുതി വെച്ച് ഒരു പാട്ടിനെ സ്വന്തമാക്കുന്നത് പോലെ ഓരോ പാട്ടിനെയും സ്വന്തമാക്കണമെന്ന ആഗ്രഹം. അങ്ങനെ ഒരുപാട് സിനിമകളും ഒരുപാട് പാട്ടുകളും. അങ്ങനെയുണ്ടായ ഒരു പാട്ടാണ് സല്ലാപം കവിതയായി. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം ക്ഷണക്കത്ത് എന്ന സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി FM, സ്റ്റേ ട്യൂൺഡ് വിത്ത് RJ ഹീറോ.

ഏറ്റവും അധികം ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ട്, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് സംഗീത സംവിധായകൻ ശരത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാട്ട് ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഏ, ഇത് ഇത്രയും ടെൻഷൻ അടിച്ച് ചെയ്തൊരു പാട്ടായിരുന്നു എന്ന്. ശ്രീരാഗമോ എന്ന പാട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പവിത്രം എന്ന സിനിമയിൽ മലയാളികൾ നെഞ്ചോട് ചേർത്തൊരു ഗാനം. ഇതിലെ ടെൻഷൻ അടിപ്പിച്ച കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് സ്നേഹങ്ങൾ കാണിക്കുന്നുണ്ട്. തിലകൻ ചേട്ടനും ശ്രീവിദ്യ ചേച്ചിയും കെ പി സി ലളിത ചേച്ചിയും സേബോളും ലാലും ശോഭനയും, അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് എന്നത് ഒരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് ശ്രീരാഗമം. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, യേശുദാസിന്റെ ആലാപനം. ഓൺ അഹല്യ FM, നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺ.

ഒരു ഇന്റർവ്യൂല് എന്തുകൊണ്ടാണ് ശരത് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകൾ മലയാളികൾ ഇത്രയധികം ഓർത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനസ്സിൽ തട്ടി ചെയ്യുന്നതാണ് ഓരോ പാട്ടുകളും. എന്റെ ആത്മാവിട്ട് എഴുതുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകൾ ഇത്രയും ആൾക്കാർ ഓർത്തിരിക്കുന്നത്. ഓരോ പാട്ടിനും ജീവൻ ലഭിക്കുന്നത് അതിന്റെ ഉറവിടം ഏറ്റവും മനോഹരമാവുമ്പോൾ തന്നെയാണ്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം, സാഗരം സാക്ഷി എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്യാമസന്ധ്യ സൂര്യനെവിടെ എന്ന പാട്ട്. ഓണാഹല്യ FM നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ദാസേട്ടനായിട്ട് വടക്കിട്ടുണ്ടാക്കിയ ഒരു പാട്ട്. അങ്ങനെ വേണം ഈ പാട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. സംഗീത സംവിധായകൻ ശരത് എന്ന പ്രതിഭ ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചപ്പോൾ അതിലൊന്നാണ് രാവിൽ വീണാനാദം പോലെ. യേശുദാസും ചിത്രയും ചേർന്ന് കൈതപ്പുറത്തിന്റെ വരികൾക്ക് പാടിയ ഈ പാട്ട് പാടുന്ന സമയത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും ഏറ്റവും ഭംഗിയായി തന്നെ പുറത്തു വന്നൊരു പാട്ട്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ നിന്നും ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീത സംവിധായകന്റെ അനവധി പാട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോയ്സുകൾ ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്, ഒരുപാട് പാട്ടുകളുണ്ട് എന്നാലും ഈ പാട്ടിനോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അത്തരത്തിലൊരു പാട്ടാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പൊന്നോട് പൂവായി. ഈ പാട്ടോടുകൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നത്. പാട്ട് കഥകൾ പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല, മറ്റൊരു കഥയുമായി കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓണഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: 2026 new Kia Seros segment le eto megacha family car 5 star bn gap suraksha low floor access vishalamaya second row rear ventilated seatukal 80 adhigam smart featuregal
2: ee odathinu swandamaku oru pudhiya Kia Seros udan thottadutha Kia showroom sandarshikku
3: Kia movement that inspires
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.